0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുന. ഇന്ന് 2026 ജൂലൈ മാസം 8 ബുധനാഴ്ച. കൊലവർഷം 1201. മിഥുനമാസം 24 രേവതി നക്ഷത്രം. പ്രശസ്ത തത്വചിന്തകനായ ലാവോസു പറഞ്ഞ ഒരു വാചകമുണ്ട്: 1000 മൈലുകൾ നീളുന്ന ഒരു യാത്ര പോലും തുടങ്ങുന്നത് ഒരൊറ്റ ചുവടുവെപ്പിലൂടെയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും അതെങ്ങനെ നേടിയെടുക്കുമെന്നോർത്ത് നമ്മൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ എത്ര വലിയ കാര്യമാണെങ്കിലും അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ചുവട് എടുത്തു വെച്ചേ മതിയാകും. ആ ആദ്യ ചുവടുവെപ്പാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സ്നേഹം, അതിനെ നിർവചിക്കുക അത്ര എളുപ്പമല്ല. ഓരോ സ്നേഹബന്ധത്തിനു പിന്നിലും വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ തീവ്രത ഏറിയും കുറഞ്ഞും ഒക്കെയിരിക്കും. നാം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവരെല്ലാം നമ്മെ സ്നേഹിക്കണം എന്നില്ല. പലപ്പോഴും അടുത്തിടപഴകിയാലേ സ്നേഹം പൊലിക്കൂ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത്രമേൽ ആഴത്തിൽ മനസ്സുകൊണ്ട് മനസ്സിനെ അറിഞ്ഞാൽ, സ്നേഹം പരസ്പരം അനുഭവപ്പെട്ടാൽ ഭൗതികമായ ദൂരം ഒരിക്കലും ഒരു പ്രശ്നമാകില്ല. കാരണം ദൂരം ശരീരങ്ങൾ തമ്മിലാണ്, മനസ്സുകൾ തമ്മിലല്ല. മനസ്സുകൾ തമ്മിലല്ല, മനസ്സുകൾ തമ്മിലുള്ള ബന്ധിക്കപ്പെട്ടിരിക്കലിലാണ് സ്നേഹം നിലനിർത്തുന്ന ഒരു വസ്തു. തമ്മിൽ എന്നും കാണുന്നതിലോ അടുത്തിരിക്കുന്നതിലോ മധുരവാക്കുകൾ മാത്രം കൈമാറുന്നതിലോ അല്ല, മറിച്ച് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയിലാണ് സ്നേഹം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ വിരളമാണെങ്കിലും അതിന് ഏഴഴകാണ്. നാം എത്ര വിശാലമായി ചിന്തിച്ചാലും ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി നീങ്ങുന്നത് നമ്മളിൽ അസ്വസ്ഥതയുളവാക്കും. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വളരെ ശക്തമായ സുഹൃത്ത് ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇവിടെ അമിതമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വാർത്ഥത കൂട്ടുകാരന് തന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ല എന്ന പരാതിയിലൊക്കെ എത്തിക്കാം. മൂന്നാമനോടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പം എന്ന തോന്നലിൽ ഒരു ഒഴിഞ്ഞുമാറലിന് ശ്രമിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരും വ്യത്യസ്ത രീതികളിലാവും പ്രതികരിക്കുക. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന അറിവ് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാലോ ആ ഇഷ്ടം കപടമാണെന്ന് അറിഞ്ഞാലോ അത് മനസ്സിന് വലിയ വേദനയും ഭാരവും നൽകും. അതുവരെ ധരിച്ചു വെച്ചിരുന്നതൊക്കെയും തെറ്റായിരിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കും. പിന്നീട് ഒരാളെയും സംശയദൃഷ്ടിയോടെ അല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. അവിടെ തകർന്നടിയുന്നത് പ്രണയമോ സൗഹൃദമോ ഒന്നുമല്ല, പരസ്പര വിശ്വാസമാണ്. നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഭാര്യ ഭർത്താവിനോട് പരാതിപ്പെടുന്നത് നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം നിങ്ങളുടെ വീട്ടുകാരോട് ആണ് എന്നും, മറിച്ച് ഭർത്താവ് അതേ നാണയത്തിൽ ഭാര്യയോടും പരാതിപ്പെടുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ നിനക്ക് പണ്ടത്തെ അത്രയും സ്നേഹം ഇപ്പോഴില്ല, പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ എന്നെ മറന്നു. ഇങ്ങനെ ഓരോരുത്തരും സ്നേഹം പിടിച്ചു വാങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ മനസ്സുകൊണ്ട് പ്രയത്നിക്കുന്നതാണ് നല്ലത്. ഒന്നും ശാശ്വതമല്ലെന്നും നല്ല ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനാകുന്നത് ചെയ്യുന്നതുമാണ് നാം സ്വീകരിക്കേണ്ട നിലപാട്. ഒരുമിക്കാൻ മാത്രമുള്ളതാണ് എല്ലാ ബന്ധങ്ങളും പ്രണയവും എന്ന് വിശ്വസിക്കുന്നിടത്ത് കാര്യങ്ങൾ തകിടം മറിയുന്നു. ഒരുമിക്കാൻ മാത്രമുള്ളതല്ല സ്നേഹം. നമ്മളെ മാറ്റാൻ, വളർത്താൻ, കൂടുതൽ ശക്തരാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ മനോഹരമായ ഒരു ഓർമ്മയായി നിലനിൽക്കാൻ കൂടിയാവും സ്നേഹബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. എന്നാൽ അതൊക്കെ നമുക്ക് നോവുകൾ സമ്മാനിച്ചു, അതിനാൽ അവ വില കുറഞ്ഞതാണെന്നല്ല, ആ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം ഇടയ്ക്കിടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുതന്നെയാണ് അതിൻ്റെ സൗന്ദര്യവും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. പിന്നീട് അവർ ഏറെ അടുക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി മറ്റേയാളെ അറിയുവാനുള്ള കൗതുകം കൊണ്ടാണ് വ്യക്തികൾ തമ്മിലടുക്കുന്നത്. രണ്ടാമത് ശരീരത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ്. മൂന്നാമതായി ആ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇതൊന്നുമല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒടുവിൽ പറഞ്ഞ കാരണം കൊണ്ടുണ്ടാവുന്ന സ്നേഹബന്ധമേ എൽക്കാലവും നിലനിൽക്കുകയുള്ളൂ. കറകളഞ്ഞ സ്നേഹത്തിന് മാത്രമേ ഒരാളെ എക്കാലത്തേക്കും പിടിച്ചു നിർത്താനാവൂ. നമുക്ക് കറകളഞ്ഞ സ്നേഹത്തിനു വേണ്ടി കാത്തിരിക്കാം. ഹിന്ദോള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഊഷ്മളത വിരിയുന്ന ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ചരിത്രത്തിന്റെ ഗതിയും കച്ചവട ഭൂപടവും മാറ്റിമറിച്ച ചരിത്ര പ്രസിദ്ധമായ യാത്ര ആരംഭിച്ചത് 1497 ജൂലൈ 8-നാണ്. പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ 4 കപ്പലുകളും 170 നാവികരുമായി ലിസ്ബൺ തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്താനായി യാത്ര തിരിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി ഏതാണ്ട് 1 വർഷത്തെ കഠിനമായ യാത്രയ്ക്കൊടുവിൽ 1498 മെയ് മാസത്തിൽ അദ്ദേഹം കോഴിക്കോട്ടെ കാപ്പാട് തീരത്ത് എത്തി. ഈ യാത്രയാണ് യൂറോപ്യൻ ശക്തികൾക്ക് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയതും പിൽക്കാലത്ത് ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തിന് വഴിയൊരുക്കിയതും. ജ്യോതിശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സൗരയുദ്ധത്തിന് വെളിയിലുള്ള മറ്റൊരു നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ആദ്യത്തെ ഗ്രഹം കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചത് 1991 ജൂലൈ 8-ന്. ലണ്ടനിലെ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞരാണ് ഒരു പൾസാറിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെ മറ്റ് ഗ്രഹങ്ങളുമുണ്ടെന്ന പഠനങ്ങൾക്ക് വലിയൊരു തുടക്കമിട്ടത് ഈ കണ്ടെത്തലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസ്വാധീനമുള്ള ഇടതുപക്ഷ നേതാവായിരുന്ന ജ്യോതി ബസു ജനിച്ചത് 1914 ജൂലൈ 8-ന്. പശ്ചിമബംഗാളിൽ തുടർച്ചയായി 23 വർഷത്തിലധികം മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഭൂനയ പരിഷ്കരണങ്ങളും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളും ബംഗാളിന്റെ ഗ്രാമീണ മേഖലകളിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. 1996 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും പാർട്ടി തീരുമാന പ്രകാരം അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ വലിയൊരു തദ്ദേശീയ നേട്ടമായിരുന്നു 1992 ജൂലൈ 8. ഇന്ത്യ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ 2-ാം തലമുറ ഉപഗ്രഹമായ ഇൻസാറ്റ് 2A ഫ്രഞ്ച് ഗയാനയിലെ കുറു വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. വാർത്താവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം, ടെലിവിഷൻ സംപ്രേഷണം എന്നിവയ്ക്ക് രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ ഈ ഉപഗ്രഹം വലിയ പങ്കുവഹിച്ചു. ISROയുടെ വളർച്ചയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും പ്രശസ്തവുമായ സാമ്പത്തിക പത്രങ്ങളിൽ ഒന്നായ വാൾസ്ട്രീറ്റ് ജേണൽ തങ്ങളുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചത് 1889 ജൂലൈ 8-നാണ്. ചാർലസ് ഡോ, എഡ്വേസ് ജോൺസ്, ചാർലസ് ബക്സ്ട്രൈസർ എന്നിവർ ചേർന്നാണ് ന്യൂയോർക്കിൽ നിന്നും ഈ പത്രം ആരംഭിച്ചത്. ആഗോള ബിസിനസ്, ഓഹരി വിപണി, സാമ്പത്തിക നയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിശകലനങ്ങളിലൂടെ ഈ പത്രം അന്താരാഷ്ട്ര മാധ്യമ രംഗത്ത് വലിയൊരു സാമ്രാജ്യമായി വളർന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വലിയ അലങ്കാരങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ വെറുമൊരു ചിരി കൊണ്ടും കണ്ണുകളുടെ ചലനം കൊണ്ടും മലയാളി ഹൃദയങ്ങളെ കീഴടക്കിയ സ്വാഭാവിക അഭിനയത്തിന്റെ പെൺപെരുമ. ഇന്ന് ജൂലൈ 8, ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായ രേവതിയുടെ ജന്മദിനം. ക്യാമറയ്ക്ക് മുന്നിൽ കഥാപാത്രമായി ജീവിച്ചു കാണിച്ച് ദശാബ്ദങ്ങളായി ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിൽ ഒരൊറ്റ പേരായി നിലകൊള്ളുന്ന സുന്ദര പ്രതിഭ. സിനിമയിലെ നായികാസങ്കല്പങ്ങൾക്ക് പുത്തൻ നിർവചനം നൽകിയ നടിയാണ് രേവതി. കേവലം ഗ്ലാമർ വേഷങ്ങളിൽ ഒതുങ്ങാതെ ശക്തമായ വ്യക്തിത്വമുള്ള സ്വന്തം നിലപാടുകളുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അവർ ജീവൻ നൽകി. നൃത്ത പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെ ഭാവപ്രകടനങ്ങളിൽ അവർ കാണിച്ച കൃത്യതയും ലാളിത്യവും ഏറെ ശ്രദ്ധേയമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ഒരേപോലെ തിളങ്ങിയ അവർക്ക് മികച്ച നടിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. അഭിനയത്തിൽ മാത്രമല്ല, ക്യാമറയ്ക്ക് പിന്നിലും താൻ ശക്തയാണെന്ന് രേവതി തെളിയിച്ചിട്ടുണ്ട്. അവർ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വലിയ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കും അവരുടെ മാനസികാവസ്ഥകൾക്കും മുൻഗണന നൽകുന്നവയായിരുന്നു രേവതിയുടെ സൃഷ്ടികൾ. കൂടാതെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ കൂട്ടായ്മകളിലും സാമൂഹിക സേവന രംഗത്തും അവർ ഇന്നും സജീവമായി ഇടപെടുന്നു. കലാജീവിതത്തിൽ കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും പ്രായഭേദമന്യേ ഇന്നും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന രേവതി വരും തലമുറയിലെ നടിമാർക്ക് വലിയൊരു പ്രചോദനമാണ്. പ്രിയപ്പെട്ട നടി രേവതിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഇൻഫോ എറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ ആയില്ല. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കി ഓൺലൈൻ പേയ്മെന്റ് നടത്തി പ്രവേശനം നേടണം. ജൂലൈ 9 വരെ രാവിലെ 9 വൈകിട്ട് 3 സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എത്താനാകാത്തവർ ജൂലൈ 10 പ്രവേശനം നേടണം. ഹെൽപ്പ് ഡെസ്ക് നമ്പർ 89-21-33-52-61. നമ്പർ ഒരിക്കൽ കൂടി 89-21-33-52-61. വാണിയംകുളം ഗവൺമെന്റ് ITI പ്രവേശനത്തിന് ITIadmissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷിക്കാം. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഫാഷൻ ഡിസൈനർ ആൻഡ് ടെക്നോളജി എന്നിവയാണ് ട്രേഡുകൾ. അവസാന തീയതി ജൂലൈ 10. ഫീസ് 100 രൂപ. യോഗ്യത 10ാം ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-66-22-27-74. നമ്പർ ഒരിക്കൽ കൂടി 04-66-22-27-74. അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റീട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് ദൈർഘ്യം 9 മാസം. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പട്ടാമ്പി ആയുർ പാലന ഹോസ്പിറ്റൽ, പാലക്കാട് എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 17. ഫോൺ 62-38-09-42-32. നമ്പർ ഒരിക്കൽ കൂടി 62-38-09-42-32. വനവന്യജീവി വകുപ്പിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ഫസ്റ്റ് NCA മുസ്ലിം 859-2025 തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. കൈറാടി വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന 12 തേക്ക് മരങ്ങളും 3 മരുത് മരങ്ങളും ജൂലൈ 21 രാവിലെ 11 ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-92-32-24-740. നമ്പർ ഒരിക്കൽ കൂടി 04-92-32-24-740. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട പരമാവധി കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഉപഭോക്താകാര്യവകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്താത്തതും എന്നാൽ മുൻഗണനേതര വിഭാഗത്തിൽ തുടരുന്നതുമായ അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിന് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 17. അർഹരായ കാർഡുടമകൾ ആവശ്യമായ രേഖകൾ അല്ലെങ്കിൽ നിശ്ചിത മാതൃകയിലുള്ള സത്യവാങ്മൂലം സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-66-22-44-79-7 നമ്പർ ഒരിക്കൽ കൂടി 04-66-22-44-79-7. ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡിൽ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷന് സമീപം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജൂലൈ 9 മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഈ വഴി ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ഐടിഐയിലേക്ക് വിവിധ ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 10 വരെ നീട്ടി. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആന്റ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്, മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിന്റനൻസ്, മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അപ്ലൈൻസ് സയൻസ് എന്നീ ട്രേഡുകളിലേക്കാണ് പ്രവേശനം. 100 രൂപ ഫീസ് അടച്ച് DET.kerala.gov.in അല്ലെങ്കിൽ IIT admissions.kerala.gov.in എന്ന വഴിയും അപേക്ഷ സമർപ്പിക്കാം. വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതി ജൂലൈ 13. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-28-15-18-1 നമ്പർ ഒരിക്കൽ കൂടി 04-91-28-15-18-1. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 15 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-66-22-60-56-5 നമ്പർ ഒരിക്കൽ കൂടി 04-66-22-60-56-5. ചെറുകിട തോട്ടംതൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തും. ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ജൂലൈ 16-നും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ജൂലൈ 28-നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85-47-65-53-36 നമ്പർ ഒരിക്കൽ കൂടി 85-47-65-53-36. മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ താമസിക്കുന്ന കുട്ടികൾക്ക് മ്യൂസിക്, മിമിക്രി എന്നിവ പരിശീലിപ്പിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാകും നിയമനം. കൂടിക്കാഴ്ച ജൂലൈ 20-ന് രാവിലെ 10-ന് KAP 2nd Battalion സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ നടക്കും. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേടിയിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റും പകർപ്പും കരുതണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-25-56-49-4 നമ്പർ ഒരിക്കൽ കൂടി 04-91-25-56-49-4. ഇതോടുകൂടി ഇൻഫോട് 7 പൂർണ്ണമാകുന്നു.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04-923-225-000.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
6: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, നമസ്കാരം. എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇന്ന് നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ വളരെ ഡീപ്പായിട്ട് നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പിന്നെ കാണാം എന്നുള്ളത്, അല്ലെ? സി യു സൂൺ എന്നുള്ളത് പറയാറുണ്ട്, സി യു ലേറ്റർ നമ്മൾ പറയാറുണ്ട്, ആ ബൈ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയാറുണ്ട് അല്ലെ. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്, വെൻ വി യൂസ് വെൻ പാർട്ടിങ് വേസ്, റൈറ്റ്? പക്ഷേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷരായി പോവും. സഡൻ ആയിട്ടുള്ളൊരു ഡിസപ്പിയർ ആയിരിക്കും അവർ ചെയ്യുക. ഇതിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു പാർട്ട് എന്താന്ന് വെച്ചാൽ, അത് വളരെ നാച്ചുറലി ആണ് ചെയ്യുക. നമ്മൾ ആദ്യം അതങ്ങനെ ശ്രദ്ധിക്കില്ല. ഇവരിങ്ങനെ പോയതോ ഒന്നും നമ്മൾ അറിയില്ല. അതൊരു ഡ്രമാറ്റിക് ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു സാധാരണമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, ഒരു നോർമൽ ആയിട്ടുള്ള സംസാരം, അതിനുശേഷം നമ്മൾ വഴി പിരിഞ്ഞങ്ങ് പോവാണ്. നമ്മൾ അവരെ നോക്കി കൈ കാണിക്കും, പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് നടന്നു പോകും. ബട്ട് പിന്നെ നെവർ ഹാപ്പൻസ്. ആ പിന്നെ സംഭവിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ്. ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലൈഫിലേക്ക് വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളിൽ നിന്ന് അകന്നങ്ങോട്ട് പോകുന്ന ആളുകൾ, നമ്മൾ പോലും അറിയാതെ അവരങ്ങ് ഡിസപ്പിയർ ആയി പോവാണ്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒട്ടുമിക്ക ആളുകളുടെ ലൈഫിലും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്കിലും ഉണ്ടാവും, ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും. ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷരായി പോകുന്ന ആളുകൾ, അതൊരു വമ്പൻ ഗംഭീര തിയറിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ സംസാരിക്കുന്നത്. എന്താണ് തിയറി എന്ന് കേൾക്കാൻ തിടുക്കായി എന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മുന്നേ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. എഴുത്തോലയാണ് കേൾക്കുന്നത് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെയൊക്കെ ഒരു വിചാരണ്ടേ, നമ്മളാണ് ഈ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് അതിൻ്റെതായിട്ടുള്ള ചില റൂട്ടുകളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്? ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, നമ്മളെ അത്രമാത്രം സന്തോഷിപ്പിക്കാനായിരിക്കും ചില ആളുകൾ കടന്നു വരുന്നത്. ചില ആളുകൾ വരുന്നത് നമ്മളെ കരയിക്കാനായിരിക്കും, തകർക്കാനായിരിക്കും. മിക്ക ആളുകളും വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പാഠം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓരോരുത്തർക്കും, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകൾക്കും ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഒരു വലിയ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ അസൈൻമെന്റും ചെയ്ത് തീർത്ത ശേഷം അവര് നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് പോകുന്നു. ഒരു എന്താ പറയാ, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പിന്നെ കാണാത്ത വിധം നമ്മൾ അപ്രത്യക്ഷരായി പോകുന്നു. പക്ഷെ അവരൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. നമ്മുടെ കോളേജ് ലൈഫിൽ ചിലപ്പോൾ ഒരു പ്രത്യേക ഫ്രണ്ട് നമുക്ക് ഉണ്ടാവും. നമ്മൾ ഡിപ്രഷൻ അടിച്ച് ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വരും. അവർ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ചിരിപ്പിക്കും, ഒരു പുതിയ വഴി കാണിച്ചു തരും. നമ്മൾ വിചാരിക്കും ഇവൻ ലൈഫ് ലോങ് നമ്മുടെ കൂടെ കാണും, അല്ലെങ്കിൽ ഇവള് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സോൾമേറ്റ് ആണ്, എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ്. പക്ഷെ ആ കോഴ്സ് കഴിയുന്നതോടെ എങ്ങോട്ടോ പോകും. നമ്മൾ ചിലപ്പോൾ ഒരേ സിറ്റിയിൽ കാണും, മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാകും, പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അങ്ങനെയാണ് നമ്മൾ അത്രയും നാള് നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിച്ചിരുന്ന, മെസ്സേജ് അയച്ചിരുന്ന, സംസാരിച്ചിരുന്ന, കണ്ടിരുന്ന ആ പ്രത്യേക ഫ്രണ്ട് ഒരേ സിറ്റിയിൽ തന്നെയാണെങ്കിലും നമ്മൾ തമ്മിൽ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണില്ല. അതൊരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ തിയറിയാണ് ദി ലാസ്റ്റ് മീറ്റിംഗ് തിയറി. ഒരു വിധത്തിൽ നോക്കുമ്പോൾ അത് നല്ലൊരു കോൺസെപ്റ്റാണ്. പക്ഷെ വേറൊരു വിധത്തിൽ നോക്കുമ്പോൾ അത്ര നല്ല കോൺസെപ്റ്റ് ആണോ എന്ന് കൂടെ നമ്മൾ ചിന്തിച്ചു പോകും. അതേക്കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓണാഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: മിട്ടു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നെ. ഒരു ദിവസം മിട്ടുവിന്റെ മുറ്റത്ത് ചിറകിനൊക്കെ പരിക്കേറ്റ് എന്തോ ഒരു ഡേഞ്ചറിൽ പെട്ട ഒരു തത്തമ്മ വന്നു വീണു. മിട്ടു അതിന് ദിവസവും പഴവും വെള്ളമൊക്കെ നൽകി വളരെ സ്നേഹത്തോടെ അതിനെ നോക്കി വളർത്തി. തത്തമ്മയുടെ ഈ ചിറകിന്റെ ആ പരിക്കൊക്കെ മാറിയ സമയത്ത്, അതൊക്കെ ഒന്ന് ഓക്കെ ആയ സമയത്ത്, പറക്കാൻ ആയ സമയത്ത് അത് ആകാശത്തേക്ക് പറന്നുപോയി. അതിനുശേഷം മിട്ടുവിന് ആ തത്തമ്മയെ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയില്ല. തത്തമ്മയ്ക്ക് മിട്ടുവിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. അപ്പോ മിട്ടുവിന് ചിലപ്പോ ആ തത്തമ്മയും വേണമായിരുന്നു ഒരു കൂട്ടുകാരനായിട്ട്. ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവരൊന്നിച്ച് ജീവിച്ച് പരസ്പരം സഹായിച്ച്. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞപ്പോ പ്രകൃതി അവര് രണ്ടുപേരെയും രണ്ടു വഴിയിലാക്കി. അങ്ങനെ ഓരോ ആളുകളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ സഹായിക്കാനോ ഒക്കെ ആയിരിക്കും അത്. ആ കാര്യം കഴിയുമ്പോ യൂണിവേഴ്സ് തന്നെ അവരെ നമ്മളിൽ നിന്ന് മാറ്റും. ഈ മിട്ടു തത്തമ്മയ്ക്ക് അവസാനമായിട്ട് പഴം കൊടുത്തപ്പോ ഇതാണ് ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ച എന്ന് ഒരിക്കലും ആ കുട്ടി അറിഞ്ഞിരുന്നില്ല, ആ തത്തമ്മ അറിഞ്ഞിരുന്നില്ല. സാധാരണ ഒരു ദിവസം പോലെയായിരുന്നു അത്. അതുപോലെ നമ്മൾ പല ആളുകളെയും അവസാനമായി കാണുമ്പോൾ അത് അവസാനത്തെ തവണയാണെന്ന് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ഇന്ന് കാണുന്ന കൂട്ടുകാർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ളപ്പോൾ എല്ലാവരോടും നന്നായി സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും വേണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിയറിയാണ് ദ ലാസ്റ്റ്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളും, എവ്രി പേഴ്സൺ ദാറ്റ് എൻറ്റേഴ്സ് യുവർ ലൈഫ്, അതൊരു സ്പെസിഫിക് പേർപ്പസിൽ അല്ലെങ്കിൽ ഒരു ടൈം ലൈനിലായിരിക്കും കടന്നു വരുന്നത്. ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ദി മൈറ്റ് ബി ദയർ ടു ടീച്ച് എ ലെസൺ, അല്ലെങ്കിൽ ഒരു ടഫ് ഫേസിൽ നിങ്ങൾക്ക് ഒരു സഹായം തരാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ആളായിരിക്കും നമ്മുടെ മുഖത്തൊരു സ്മൈൽ കൊണ്ടുവരുന്നത്. എന്തെങ്കിലും പഠിപ്പിക്കാനോ സഹായിക്കാനോ എന്തെങ്കിലും കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ മനുഷ്യരെയും കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. അത് പ്രകൃതിയുടെ ഒരു മാജിക്കാണ്. അവരിലൂടെ ജീവിതം നമ്മളെ എവിടെ എത്തിക്കണമായിരുന്നോ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, വൺസ് ദാറ്റ് പേർപ്പസ് ഇസ് സെർവ്ഡ്, വൺസ് ദേ ഹാവ് സേഫ്ലി ഗൈഡഡ് യു ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്, ദ യൂണിവേഴ്സ് ജെന്റ്ലി ഡ്രിഫ്റ്റ്സ് ദം അവേ. ആ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെത്താനെ അവരെ നമ്മളിൽ നിന്ന് മാറ്റുന്നു. അവിടെ ഡ്രാമയില്ല, ടോക്സിസിറ്റി ഇല്ല, ഒന്നുമില്ല. വളരെ ക്വയറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഫെയിൽ ഔട്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ വഴക്കോ പിണക്കോ ഒന്നും കൂടാതെ ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്ന് വളരെ സ്വാഭാവികമായി അപ്രത്യക്ഷമാകില്ലേ? അതിന് കാരണം നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു ചാപ്റ്റർ പ്രകൃതി അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഇപ്പോൾ കൂടെയുള്ള സമയത്ത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

യെസ്, കൂട്ടുകൂടി ഭാവുകങ്ങൾ നേരിടുന്ന ഒരു സമയം അല്ലേ? എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ നമ്മൾ എല്ലാവരും നല്ലൊരു ദിവസമാവട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഞാൻ ഈ ഒരു വ്യക്തിക്ക് എൻ്റെ ആ ഒരു ആശംസ അറിയിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു സമയം അല്ലേ, ആ ഒരു സമയമാണ് 8 മണി ആകുമ്പോൾ ഉള്ളത്. കാരണം എന്താ, ആ 8 മണിക്കാണ് അഹല്യ വിശ്വസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. യെസ് അതെ, പതിവ് പോലെ തന്നെ കൃത്യം 8 മണി ആകുന്ന ആ ഒരു സമയമാകുമ്പോൾ അഹല്യ വിശ്വസുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ അഹല്യയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ അഹല്യ വിശ്വസിലുള്ളത് കേട്ടോ. യെസ്, അപ്പോ ചെറിയൊരു മടി ഇല്ലാതില്ല ഗായ്സ്, സത്യം പറയാലോ നല്ല മടിയുണ്ട് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല, ഈ രാവിലെ ആവുന്ന സമയത്തെ കുറച്ച് മഴയങ്ങ് പെയ്യും. ആ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താ, ആ പുതച്ച പുതപ്പിനെ ഒന്നുകൂടി ഇങ്ങനെ ഇറുക്കി പുതച്ച് ഒന്നുകൂടി ഉറങ്ങാൻ വേണ്ടി തോന്നും. അതായത് എനിക്ക് പിന്നെ ഉറങ്ങാൻ വേണ്ടി എൻ്റെ കൂട്ടിന് വലിയൊരു ടെഡിബിയർ ഉണ്ട് കേട്ടോ, എന്നെക്കാളും വലിയൊരു ടെഡിബിയർ ഉണ്ട് എനിക്ക്. ഞാൻ അതിനെയും കൂടെ വെച്ചിട്ടാണ് ഈ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഈ ടെഡിബിയറിനെ കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എഴുന്നേൽക്കാൻ തോന്നണ്ടേ, നല്ല മടിയാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആ പുലർച്ചെ വരുന്ന മഴ, നല്ല തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റ്, മൊത്തത്തിൽ എന്താ പറയുക, ഇങ്ങനെ സുഖം പിടിച്ച് മടി പിടിച്ച് മടി പിടിച്ച് അങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ തോന്നിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, അതൊക്കെ അവിടെ നടക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ? അതെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അതാണ്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല, എനിക്കിന്ന് രാവിലെ പോയിട്ട് അഹല്യ വിശ്വാസം ചെയ്യാനുണ്ട് അല്ലേ, നിങ്ങളോട് സംസാരിക്കാനുണ്ട്, എല്ലാവരുടെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, എല്ലാവർക്കും നല്ല വിശ്വസ് കൊടുക്കാനുണ്ട്. എന്തൊക്കെ കാര്യമാണ് ചെയ്തു തീർക്കാനുള്ളത്? ആ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ മടി പിടിച്ച് മൂടി പുതച്ച് കിടന്നുറങ്ങിയാൽ ശരിയാവോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ മടിയൊക്കെ മാറ്റിവെച്ച് വളരെ സന്തോഷത്തിൽ, ഇഷ്ടത്തിൽ, പൂർവാധികം ശക്തിയിൽ എത്തിയിരിക്കുന്നു ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. എനിക്കറിയാം കുറേ കൂട്ടുകാർക്ക് നല്ല മടിയുണ്ട്, രാവിലെ ക്ലാസ്സിൽ പോകാൻ മടിയാണ്, ജോലിക്ക് പോകാൻ മടിയാണ്, മൊത്തത്തിൽ മടിയാണ്, മടിയും മടിയും മടിയും മടിയും, എന്താ ചെയ്യാല്ലേ. പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കും ആയില്യ മടിയെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതീ ആയില്യ മടിയെക്കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. തെറ്റി ഗൈസ്, ഞാൻ നിങ്ങളെല്ലാവരും പറ്റിച്ചതാണ്, ഞാൻ മടിയെക്കുറിച്ചല്ല ചോദിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്നറിയോ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആ ഒരു കാര്യമെന്നറിയോ, പേടിയെ കുറിച്ചാണ്. മടിയല്ല, ഫിയർ, പേടി, പേടിയെ കുറിച്ചാണ് ഇന്ന് ചോദിക്കാൻ പോകുന്ന കാര്യം കേട്ടോ. അതായത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ഹോസ്റ്റലിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പാമ്പുകളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഞങ്ങളുടെ മാറ്റർ അതായിരുന്നു, പാമ്പ് ഓക്കെ മഴക്കാലമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചിലവർ പറഞ്ഞ കാര്യം, എനിക്ക് വലിയ പേടിയൊന്നുമില്ല, പാമ്പിനെ വലിയ പേടിയൊന്നുമില്ല, പാമ്പ് എന്താ ഒരു ജീവിയല്ലേ എന്ന് പറയുന്നുണ്ടായി. അതേ സമയത്ത് ഞാനും എൻ്റെ കൂടെയുള്ള വേറെ കുറച്ച് ടീംസ് പറഞ്ഞ കാര്യം, പാമ്പോ, പാമ്പെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ജില്ല വിട്ട് ഓടുന്നവരാണ് ഞങ്ങൾ. ഞാൻ വളരെയധികം പേടിക്കുന്ന ഒരു കാര്യം പാമ്പാണ് കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയാണ്, ഒരു രക്ഷയില്ല, ഈ സംസാരമൊന്നും ഉണ്ടാവില്ല, പാമ്പിനെ കണ്ട ഞാൻ സ്പോട്ടിൽ നിന്ന് കരയും, അമ്മാതിരി ധൈര്യമാണ് എനിക്ക് പാമ്പിന്റെ കാര്യത്തിൽ, ഭയങ്കര പേടിയാണ്, ഞാൻ ഓടും. വേറെ ജീവികളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വലിയ വിഷയമൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷ. മേ ബി മുൻപിൽ വന്ന് പേടിക്കാം, പേടിക്കാതിരിക്കാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ പാമ്പ് ഭയങ്കര ഫിയറാണ്, എനിക്ക് നല്ല പേടിയാണെന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. പക്ഷെ അതേ സമയത്ത് എൻ്റെ ചില ഫ്രണ്ട്സിന് ഒരു പേടിയില്ല, അവർ ഭയങ്കര സിമ്പിളാണ്. ഞാൻ സൂവിൽ വരെ പോയിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ കണ്ണുപൊത്തി പോകുന്ന ടീമാണ് കേട്ടോ, അത്രയും പേടിയാണ് എനിക്ക്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതെ, ഇതുപോലെ നിങ്ങൾക്കും കുറേ പേടിയുണ്ടാവും. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, കറണ്ട് പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് വൻ സീനാണ്, വൻ വിഷയമായിരിക്കും. പിന്നെ നമ്മളെല്ലാവരെയും പേടിപ്പിക്കും. ഈ കറണ്ട് പോവുക, ഇരുട്ടത്താവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു ഫ്രണ്ടുണ്ട്. അങ്ങനെ പലർക്കും പേടികൾ പല വിധമാണ്. ചിലർക്ക് ഭയങ്കര ശബ്ദം കേട്ട ഭയങ്കരമായിട്ട് പേടിക്കുന്നവർ കാണാം, സൈലൻസ് പേടിയുള്ളവരുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയതിൻ്റെ കാരണമൊക്കെ ഞാൻ എന്തായാലും വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതേ, എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തിനെയാണ് പേടി? ഇപ്പോൾ ഒരു ജീവിയാവാം, സന്ദർഭങ്ങളാവാം, വേറെ പല പല പല കാര്യങ്ങളാവാം, പലർക്കും പലതായിരിക്കുമല്ലോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം എന്താ, അല്ലെങ്കിൽ എന്തിനെയാണ് നിങ്ങൾക്ക് പേടി? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. നിങ്ങളുടെ ഫിയർ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആ ഒരു കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, അതീ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി അറിയിക്കാനുള്ള സമയമാണ്. അപ്പോൾ വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്, നമ്പർ ഇതാണ്, 8281509000.
8282 81 90 00 അങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു പാട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ പാട്ടുകളൊക്കെ നല്ല ജില്ല ജില്ല ജില്ല സോങ്സ് ആണ് കേട്ടോ. അടിപൊളി ട്രാക്കുകളാണ്. നമുക്ക് കുറച്ച് എനർജി ആവാല്ലേ, മടി പിടിച്ചിരിക്കില്ല, അപ്പൊ മടി മാറ്റാൻ വേണ്ടി നല്ല എനർജി ട്രാക്കുകളാണെന്ന് ഞാൻ എടുത്ത് സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പാട്ട് കേട്ടാലോ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷയസ്. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല എനർജറ്റിക് സൂപ്പർ ഡ്യൂപ്പർ സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്, എനിക്ക് നല്ല എനർജി കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഓക്കെ, അപ്പോൾ ഒരു എനർജിയോടുകൂടി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോവാം. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ഷെഫിൻ ഇരട്ടുപേട്ട.
2: ഷെഫിൻ ആണ്. ഷെഫിൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല സുഖം. രാവിലെ നല്ല മഴ.
2: രാവിലെ നല്ല മഴ. നല്ല മടി വരുന്നുണ്ടോ?
3: ഇല്ല, അത് മടി അങ്ങനെ ഇല്ലല്ലോ.
2: അതുകൊണ്ട് മടി ഓൾറെഡി ഇല്ല.
3: ഇല്ല ഇല്ല ഇല്ല ഇല്ല,
2: ഞാൻ ഭയങ്കര അടിപൊളി കുട്ടിയാണ്.
3: അതെ അതെ, മടി അങ്ങനെ പരിപാടി നമുക്കില്ല.
2: ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് നല്ല മടിയൊക്കെ ഉണ്ട്.
3: ഞാൻ നേരെ തിരിച്ചായി, അങ്ങനെ മടിയില്ല.
2: ഇല്ല, എനിക്ക് എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കര മടി. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാ.
3: അതെ, ഇപ്പം ഡ്യൂട്ടി ഉച്ചക്കായതുകൊണ്ട് പിന്നെ രാവിലെ എണീക്കുന്നത്
2: കുഴപ്പമൊന്നുമില്ല.
3: രാവിലെ പോണ്ടാത്തോണ്ട് പിന്നെ പ്രശ്നമില്ല.
2: പ്രശ്നമില്ല അല്ലേ? രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ആ ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. അപ്പൊ ഷെഫിനെ, ഷെഫിന് എന്താണ് പേടി? എന്തിനെ കുറിച്ചാണ് പേടി?
3: എനിക്ക് ഒന്നാമത്തെ പേടി ഇരുട്ട് പേടിയാ.
2: ഇരുട്ട് പേടിയാണ്?
3: അതായത് ഇപ്പൊ രാത്രിയിലൊക്കെ ഇപ്പം ഇടയ്ക്ക് എഴുന്നേക്ക് വെള്ളം കുടിക്കാൻ എഴുന്നേക്കുമ്പോ ഉണ്ടല്ലോ, ലൈറ്റ് തെളിച്ച് തിരിക്കാതിരുന്ന ഭയങ്കര പേടിയാവും.
2: ഭയങ്കര പേടിയാണ്, ഇരുട്ടിനെ പേടിയാണ്, ഇരുട്ടിനെ ഭയക്കുന്ന ആൾ.
3: അതെന്ന് വെച്ചാല് പുറകിൽ നമ്മൾ ആരോ ഉണ്ടോ,
2: ആരോ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് വരുമല്ലേ.
3: അതെ, പിന്നെ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാ പിന്നെ ഓക്കെയാ,
2: കുഴപ്പമില്ല, കുഴപ്പമില്ല, വിഷയമില്ല. ഓക്കെ, അപ്പൊ ഇരുട്ടിനെയാണ്
3: പേടി. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞ ആയിട്ട് പറഞ്ഞ പോലെ പാമ്പിനെ പേടിയാണ്. എന്തോ
2: പാമ്പിനെ പേടിയാണ്, എന്താ ചെയ്യാ? ഇതൊക്കെ പാമ്പിനെ പേടിയാണ്.
3: നമ്മളിപ്പം നടക്കുന്ന വഴിയില് പാമ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അനക്കം കേക്കുമല്ലോ. പിന്നെ സ്ഥലത്തെ നിക്കില്ല,
2: ഏരിയയിലുണ്ടാവില്ല, അതിനോടും
3: പിന്നെ അസർത്ഥ നിക്കൂ.
2: ഓക്കെ, രണ്ട് രണ്ട് പേടിയുണ്ട്. ഇത് ശരിക്കും എന്ത് ഫോബിയാന്നറിയോ?
3: എന്തോ
2: ഇതിന് രണ്ടും രണ്ടും രണ്ട് ഫോബിയാണ്. ഒന്ന് ഇരുട്ടിനോടുള്ള ഭയം, അതിനെ അക്ലോഫോബിയ എന്നാണ് പറയാറ്. കേട്ടു,
3: അതോ അങ്ങനെയൊക്കെ പറയോ? എനിക്കറിയില്ല,
2: സംഭവങ്ങളാണ് ഇതൊക്കെ. എന്താണിത്?
3: ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ.
2: ആണോ? എന്നാ ഞാൻ ഇന്ന് പറഞ്ഞുതരാം കൊറേ ഫോബിയാസ് ഉണ്ട്, അതെന്താന്ന് പറഞ്ഞുതരാട്ടെ. ഇതിനൊക്കെ പേര് രസാണ്, പക്ഷെ പറയാൻ വലിയ സുഖമൊന്നുമില്ല. നമ്മുടെ വായയിൽ ഇങ്ങനെ ടങ് ട്വിസ്റ്റർ പോലെ ഉടക്കും.
3: പാമ്പിനെ കുറിച്ചുള്ള പേടി എന്താണ്?
2: പാമ്പിനെ കുറിച്ച് പറയുന്ന പേടിയുടെ പേര് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മറന്നു പോവാണ്, വലിയ സുഖമൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഓഫ്ഡിയോഫോബിയ. യെസ്, യെസ്,
3: അത് എല്ലാവർക്കും. ഇതിന് രണ്ട് അസുഖം എല്ലാവർക്കും ഉള്ളതായിരിക്കുമല്ലോ.
2: ആണോ? ഓഫ്ഡിയോഫോബിയ എന്നാണ് പാമ്പിനെ കുറിച്ചുള്ള പേടിയെന്ന് പറയാം. പെട്ടെന്ന് പറയാൻ എളുപ്പമല്ല കേട്ടോ. നമ്മള് പറയില്ലേ, നാക്കുളുക്കി നാക്കുളുക്കി.
3: എല്ലാവർക്കും ഉള്ള പേടിയാണല്ലോ ഈ രണ്ടും എന്ന് പറഞ്ഞു.
2: യെസ്, അപ്പൊ രണ്ട് രണ്ട് പേടിയുടെ പേര് കിട്ടിയല്ലോ.
3: ആ, കിട്ടി കിട്ടി
2: കിട്ടി. ഓക്കെ, അപ്പൊ ഷെഫിനെ പോരട്ടെ ഇന്നത്തെ വിഷസ്.
3: എല്ലാവർക്കും ആയിക്കോട്ടെ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഷെഫിനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഷെഫിനാണ്. അപ്പൊ ഷെഫിന് രണ്ട് പേടിയുണ്ട്. ഒന്ന് ഇരുട്ടിനെ പേടിയാണ്, രണ്ട് പാമ്പിനെ പേടിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും പറയുന്ന പേര് ഞാൻ പറഞ്ഞെന്നില്ലേ? കുറച്ച് പേരുകൾ എന്തായാലും എനിക്ക് അറിയാം, പക്ഷെ എളുപ്പമല്ല ഗായ്സ്. ഈസി അല്ല ഐറ്റങ്ങൾ പറയാൻ വേണ്ടി കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഹലോ, ഹലോ. ആയില്ല എന്നൊരു വിളി മാത്രമേ ഞാൻ കേട്ടുള്ളൂ കേട്ടോ. പിന്നീട് ആ കോൾ എവിടെയോ പോയിട്ടുണ്ട്, എന്ത് പറ്റി എന്ന് അറിഞ്ഞൂടാ. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പൊ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും റേഞ്ച് കൂടി നോക്കണം. റേഞ്ച് കൂടി നോക്കിക്കൊണ്ട് വിളിക്കാൻ നോക്കുക കേട്ടോ. കോൾസ് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ കട്ടായി പോകുന്ന സമയത്ത് അതൊരു ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ആരാധ്യ.
2: ആരാധ്യ കുട്ടിയാണ്. ആരാധ്യ കുട്ടി, ക്ലാസ് ഉണ്ടോ ഒന്ന്?
4: ക്ലാസ് ഉണ്ട്.
2: ക്ലാസ് ഉണ്ട്. ഫുള്ള് റെഡി ആയിട്ട് മിടിക്കി കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. ഇനെന്താ ബ്രേക്ക്ഫാസ്റ്റ്?
4: ബ്രേക്ക്ഫാസ്റ്റ്
2: ദോശയും ചമ്മന്തി. ഓക്കെ. അപ്പൊ കുട്ടി പറയൂ, ആരാധ്യ കുട്ടിക്ക് എന്താ പേടി? എന്തിനെയാ പേടി?
4: പേടി പറഞ്ഞ അത്രയൊന്നും ഇല്ല.
2: ഏ, പേടിയില്ലാത്ത കുട്ടിയാണോ?
4: ഗോസ്റ്റിനെ പേടിയാണ്.
2: ഗോസ്റ്റിനെ പേടിയാണ്? ഗോസ്റ്റ് ഉണ്ടോ?
4: എനിക്ക്
2: പാമ്പിനെ പേടിയാ.
4: എനിക്ക് പാമ്പിന് ഇഷ്ടമാണ്.
2: ഇഷ്ടോ? ദൈവമേ. ഓക്കെ.
4: കഴുത്തിലേ ഇട്ടിട്ടുണ്ട്.
2: ഓക്കെ. പക്ഷെ ആയിലി ചേച്ചി കരയുടെ കുട്ട. ആയിലി ചേച്ചിക്ക് പേടിയാ, ഭയങ്കര പേടിയാ. അപ്പൊ ആരാധ്യ കുട്ടിക്ക് ഒന്നിനെയും പേടിയില്ല എന്നാണ് പറയണേ. ഒന്നും പേടിയില്ല. ഇരുട്ട് വല്ല പേടിയുണ്ടോ?
4: ഇരുട്ട് വന്നിട്ട് കറണ്ട് പോയി കഴിഞ്ഞാ ഉള്ളില് ലൈറ്റ് ഉണ്ടാവും, പക്ഷെ വെളിയില് ലൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ വെളിയിൽ നിൽക്കുമ്പോ എനിക്ക് നല്ല
2: പേടിയാണ്. അപ്പൊ ഇരുട്ട് പേടിയുണ്ട്. ഓക്കെ. ഇനി ഇരുട്ട് പേടിക്കണ്ടോ?
4: ഓക്കെ.
2: ഈ ഇരുട്ട് പേടിയുള്ളതിന് എന്താ പറയാന്നറിയോ? എന്താ പറയാ?
4: അറിയില്ല.
2: അക്ലൂഫോബിയ. അക്ലൂഓഫിബിയ. വേണ്ടല്ലേ, പൊട്ട പേരല്ലേ, കൊള്ളൂല്ല അല്ലേ. ഓക്കെ. പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ? ഓക്കെ. അപ്പൊ ആരാധ്യ കുട്ടിക്ക് നല്ല ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു ഡാ, താങ്ക് യു സോ മച്ച്. ആരാധ്യ കുട്ടി നമ്മൾ വിചാരിച്ച ആളല്ല ഗൈസ്. പാമ്പിനൊന്നും പേടിയില്ല. ഞാൻ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ്, പിള്ളേർക്കുള്ള ധൈര്യം പോലും എനിക്കില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, പോട്ടെ. എനിവേ, ഇതേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിയ വിഷസ് ആണ് കൂടെയുള്ളത്. ഞാൻ ആയില്ലയാണ്. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ച കാര്യം, നിങ്ങൾക്ക് എന്തിനെയാണ് പേടി എന്നതാണ്. പലർക്കും പല പല പേടികളാണല്ലേ. ഹൈറ്റ് പേടിയുള്ളവരെ ഞാൻ കേൾക്കാറുണ്ട്. ഹൈറ്റ് ഭയങ്കര പേടിയാണ്. വെള്ളം പേടിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് പേടിയുള്ളവരുണ്ട്. അങ്ങനെ പലർക്കും പല പല പല ഫോബിയാസ് ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ പേടികളുണ്ടെന്നാണ്. അതുപോലെ നമ്മൾ പറയില്ലേ മരണഭയം. യെസ്, മരണത്തെ വളരെയധികം പേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എട്ടുകാലി, അതായത് സ്പൈഡർ. ഞങ്ങളുടെ നാട്ടിലെ എട്ടുകാലി എന്നാണ് കേട്ടോ പറയുക. ഓക്കെ. ആ എട്ടുകാലികളെ കുറിച്ച് പേടിയുള്ളവരുണ്ട്. അതുപോലെ നായ്ക്കളെ കുറിച്ച് പേടിയുള്ളവരുണ്ട്. പൂച്ചകളെ പേടിയുള്ളവരുണ്ട്. അങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മഴക്കാലമാണല്ലോ, മഴ വരുന്ന സമയമാണ്, മഴക്കാലമാണ്. അപ്പോ ഇടിമിന്നലുണ്ടല്ലോ, ആ ഇടിമിന്നലിനെ കുറിച്ചുള്ള പേടിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ കടൽ, ആഴക്കടലിനെ കുറിച്ച് പേടിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ കോമണിൽ കുറെ പേർക്കുള്ള ഒരു പേടിയാണ്, ആളുകൾ നിറഞ്ഞ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഈ തുറസായ സ്ഥലങ്ങളെയൊക്കെ പേടിക്കുന്നവരുണ്ട്. ഇങ്ങനെ പേടി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോബിയാസ് ഉണ്ട് കേട്ടോ. കുറേ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേ, നിങ്ങൾക്ക് എന്തിനെയാണ് പേടി? അതാണ് ഇന്നത്തെ എന്റെ ആ ചോദ്യം. എനിവേ, നമുക്കൊരു കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: മനോഹരൻ.
2: കേട്ടില്ല.
5: മനോഹരൻ.
2: മനോഹരൻ ചേട്ടൻ. മനോഹരൻ ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
5: മേലെപ്പോക്കാന്തോട്.
2: മേലെപ്പോക്കാന്തോട്. ഓക്കെ. മനോഹരൻ ചേട്ടനോട് ആദ്യമായിട്ടാണോ ഞാൻ സംസാരിക്കുന്നേ?
5: അതെ അതെ, ആയില്ലയാണല്ലോ അല്ലേ?
2: അതെ, ആയില്ലയാണ്. ഓ, സന്തോഷായി. എന്റെ പേര് കൃത്യമായി പറഞ്ഞതിൽ സന്തോഷം.
5: അല്ല, ഞാൻ ആദ്യം കേട്ടു. അഹലിൽ വന്നിരുന്നു ഒരു മാസം 2-3 ആഴ്ചക്ക് മുമ്പ്. പക്ഷെ ആയില്ലേ കണ്ടില്ല, മറ്റുള്ള എല്ലാരെയും കണ്ടു.
2: എല്ലാരും കണ്ടു. അതാണ്, ആയില് എന്ത് ചെയ്യാൻ പറ്റും. ആയില് കുറച്ച് സ്പെഷ്യൽ ആണ്, അത്ര വേഗം ഒന്നും കാണാൻ പറ്റില്ല. കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് പിന്നീട് ഒരിക്കലും കാണാം.
5: ഓക്കെ.
2: അപ്പൊ മനോഹരൻ ചേട്ടാ പറയൂ, എന്തിനെയാണ് മനോഹരൻ ചേട്ടന് പേടി?
5: അയ്യോ, പേടി ഓരോ സാഹചര്യത്തിലും ഓരോ കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോവാൻ ഭയം.
2: ഓക്കെ, അത് മടി.
5: അത് കഴിഞ്ഞ എനിക്ക് ഈ 2ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ഈ പാമ്പിനെയൊക്കെ കാണുമ്പോ ഭയം ഇല്ലായിരുന്നു. കൗതുകത്തോടെയായിരുന്നു കൂട്ടുകാരെയൊക്കെ കാണിക്കുന്നത്. ഞാൻ ആദ്യം പാമ്പിനെ ഞാൻ ആദ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത് നിന്നിട്ടൊക്കെ കാണുമായിരുന്നു. പിന്നത് വലുതാ എന്താ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പാമ്പ് ഒരു ഭയാനക ജീവിയാണ്,
2: അതെ പേടിയായി.
5: അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അത് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയം വന്നു. അതല്ലാതെ അപകടം പിടിച്ചൊരു ജീവിയും കൂടെ ആണല്ലോ, അടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പാമ്പിനെ
2: അങ്ങനൊരു പേടി വന്നു അല്ലേ.
5: ആ അതെ. പിന്നെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആയപ്പോ ഹിന്ദി ഭാഷ പേടിയായിരുന്നു, എന്നും വടിയും കൊണ്ടേ വരാറുള്ളൂ. അപ്പൊ ആ ഒരു പീരീഡ് എത്തുമ്പോ ആ സാർ അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഇടയില് വടിയും വെച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ
2: അതൊരു പേടിയായി.
5: പിന്നെ അങ്ങനെ പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോ പബ്ലിക് എക്സാം അങ്ങനെ വരുമ്പോ എക്സാം പേടി.
2: എക്സാം പേടി മൊത്തത്തിൽ സ്കൂളാണ് പ്രശ്നം, സ്കൂളിൽ പോവാൻ വയ്യ, മടി.
5: അതെ. അപ്പൊ അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ ഭയമായിരുന്നു,
2: ഓരോ ഘട്ടത്തിൽ ഓരോ ഭയമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ മനോഹരൻ ചേട്ടാ പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ, ആർക്കാണ് ഇന്നത്തെ വിഷസ്?
5: എല്ലാവർക്കും, എല്ലാവർക്കും വേണ്ടി.
2: ഓക്കെ, അപ്പൊ മനോഹരൻ ചേട്ടാ
5: രണ്ടുപേരി പാട്ടൊന്ന് പാടിക്കോട്ടെ,
2: വേഗം പാടിക്കൊന്നാ.
5: ഓക്കെ.

0: ദൂരെ കണ്ടു കണ്ടാൽ മനമലിയ ചന്ദ്രകാന്ത കല്ല്, ദൂരെ കണ്ടു കണ്ടാൽ മനമലിയ ചന്ദ്രകാന്ത കല്ല്,
1: മനോഹരൻ ചേട്ടാ.
0: ഓക്കെ,
1: സമയത്തിന്റെ പരിമിതി മൂലമാണ് ഞാൻ ഇടപെട്ടത് കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ ഇന്ന് കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. നല്ല പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് മനോഹരൻ ചേട്ടനായിരുന്നു, അങ്ങനെ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. നിവേദി, നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നു, ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് പോവാലേ, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഓക്കേ, അപ്പോ മുഹമ്മദ് ചേട്ടനാണ്. മുഹമ്മദ് ചേട്ടാ, സുഖായിരിക്കുന്നോ?
2: നല്ല മഴ.
1: നല്ല മഴ മൊത്തത്തിൽ അടിപൊളിയാണ്. ഓക്കേ, അപ്പൊ പറയൂ, എന്താണ് മുഹമ്മദ് ചേട്ടന് പേടി?
2: ഇന്ന് നമുക്ക് കുട്ടിക്കാലത്തും ഉള്ള പേടി പാമ്പിനും കള്ളന്മാരും.
1: കള്ളന്മാരും? ഓക്കേ,
2: ഇതന്നെ എപ്പോഴും പൊതുവെ പേടിയുള്ളത്.
1: ഇത് തന്നെയാണ് പാമ്പിന് തന്നെയാണ് ഇപ്പോഴും പേടിയുള്ളത്.
2: അതെ അതെ, അതിന്റെ പറഞ്ഞാല് പാമ്പിനെ എനിക്ക് ഇപ്പോഴും പേടി. എന്നാലും പാമ്പിനൊക്കെ എല്ലാവരൊക്കെ ഉണ്ട്, എന്നാലും വലിയ പാമ്പുകളൊക്കെ കണ്ട പേടി തന്നെയാണ്.
1: പേടി തന്നെയാണ്. അപ്പോ ഓഫ് ഡിയോഫോബിയ ഉണ്ട് അല്ലെ?
2: മറ്റേ പിന്നെ കുട്ടിക്കാലത്ത് മുതൽ പിശാചു ചേർത്താന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനൊന്നും പേടിയില്ല.
1: പേടിയില്ല, പക്ഷെ പാമ്പിന് പേടിയുണ്ട്. കള്ളന്മാര്? ഓക്കേ, കള്ളന്മാര് പേടിയുള്ളതിന് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ പാമ്പിന് പേടിയുള്ളതാണ് ഓഫ്ഡിയോഫോബിയ എന്ന് പറയാ.
2: ഓക്കെ,
1: അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കേ, അപ്പൊ മുഹമ്മദ് ചേട്ടാ പറയൂ, ഇനി ഇന്നത്തെ ആ സ്പെഷ്യൽ വിഷസ് ആർക്കാണ്?
2: വിൻസെന്റ് ചാലക്കുടി, അനീസ് കൊല്ലമ്പടി, മഹേഷ് പെരുവള്ളൂര്, സൈഫുദ്ദീൻ കൊഞ്ഞമ്പറ, ബഷീർ ആരത്തൂര്, സുനിത ഇരിങ്ങാറ്റ്, നന്ദിറ പുത്തനത്താനി, കുഞ്ഞിപ്പ പണ്ടാവൂര്, പിന്നെ വലിയ വിശേഷത്തിലെ
1: എന്താ ഇത്? ഓക്കെ, എല്ലാവർക്കും വേണ്ടി വിഷസ് കൊടുക്കാട്ടോ. ഓക്കെ മുഹമ്മദ് ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് മുഹമ്മദ് ചേട്ടനായിരുന്നു. അപ്പോ പാമ്പിനെയാണ് പേടി, പിന്നെ കള്ളന്മാരെയും പേടിയുണ്ടെന്നാണ് പറയുന്നത്. കള്ളന്മാരെ പേടിയുണ്ടെങ്കിൽ അതൊരു ഫോബിയാണ്, അതിനെന്ത് പറയും? ഓക്കെ, ഇനിവേ ഞാനൊന്ന് തപ്പി നോക്കട്ടെ കേട്ടോ, അത് അതിനെന്താ പറയുക എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇനിവേ നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ആയില്ല.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
3: റാണി വർഗീസ്. ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നേ, ഇന്നലെ ടോപ്പായി പോണായിരുന്നു ഫോൺ.
1: ആണോ? ഓക്കെ. റാണി ചേച്ചി സുഖല്ലേ?
3: സുഖാണ്, സുഖാണ്,
1: സുഖാണ്, സുഖാണ്. പറയൂ റാണി ചേച്ചിക്ക് എന്തിനാണ് പേടി?
3: എനിക്ക് പേടി ഇടിമിന്നൽ, ഇടിമിന്നലൊക്കെ പേടിയാ.
1: ഇടിമിന്നലിന് പേടിയാണ്?
3: ആ അതെ.
1: അസ്ട്രോഫോബിയ.
3: ആ പിന്നെ ഒന്നുള്ളത് സ്റ്റേജിൽ ഇങ്ങനെ പ്രസംഗം പറയ അങ്ങനത്തെ ഒരു. ആ ഫ്രണ്ടിൽ എന്ത്?
1: ഗ്ലോസോഫോബിയ.
3: വായിക്കാൻ പറയുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കൂലേ, അപ്പൊ എന്റെ ഹൃദയം
1: ഇങ്ങനെ തുടങ്ങുന്നു അല്ലേ?
3: പിന്നെ എനിക്ക് സൗണ്ട് വരൂല.
1: ആ അപ്പോ രണ്ട് ഫോബിയാണ്. എന്താ? ഗ്ലോസോഫോബിയ, അതാണ് ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ സംസാരിക്കാനുള്ള ആ ഒരു പേടിയെ പറയാം.
3: അങ്ങനെയല്ല, സ്റ്റേജിൽ
1: സ്റ്റേജ് ഫിയോ
3: ഇങ്ങനെ ഒരു ടോപ്പിക്.
1: ഓക്കെ ഓക്കെ, അത് നമുക്ക് ഇതിനെ പറയാം, ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇടിമിന്നലിനൊക്കെ പേടിയുണ്ടെങ്കിൽ അസ്ട്രോഫോബിയ എന്നാണ് അതിനെ പറയാം. യെസ്. അപ്പൊ രണ്ട് ഫോബിയുടെ പേര് കിട്ടിയില്ലേ, കൊള്ളാവോ, ഇഷ്ടപ്പെട്ടോ?
3: പിന്നെ വേറെ വേറെ സ്റ്റേജില് ഡാൻസ്
1: അങ്ങനത്തെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല അല്ലേ? അപ്പൊ സംസാരിക്കാനാണ് പേടി.
3: അത് വായിക്കൂലേ, എല്ലാരുടെ മുന്നിൽ ഇങ്ങനെ വായിക്കുമ്പോ അപ്പോഴാണ് ഇത് സൗണ്ട് എന്താണാവോ,
1: എന്താണാവോ മൊത്തത്തിൽ പ്രശ്നമാണ്, പ്രശ്നമാണ്, പ്രശ്നമാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇതൊക്കെ ഈ വായിക്കാൻ പേടി അല്ലെങ്കിൽ സ്റ്റേജിൽ ഇങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ കുറച്ച് കുറച്ച് ദിവസം ടൈം എടുക്കും. അതിന്റെ ഇടയിൽ ഞാൻ 360 ഡിഗ്രിയിൽ അതിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ. കേൾക്കണം, അത് മാറ്റാനുള്ള ഒരു കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനിപ്പോ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റേജിലേക്ക് കയറി, സ്റ്റേജിലേക്ക് കയറിയ സമയത്ത് എന്ത് ചെയ്യണം അറിയോ? ആ കാര്യത്തെ കുറിച്ച് ഡയറക്റ്റ് അപ്പൊ തന്നെ സംസാരിക്കാൻ പാടില്ല. സ്റ്റേജിലേക്ക് കയറി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. സമയം ഹോൾഡ് ചെയ്യാം. ആ മൂന്ന് സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റും നോക്കി എല്ലാവരെയും ഒന്ന് മുഖത്തൊക്കെ നോക്കി ചിരിച്ചതിന് ശേഷം മൂന്ന് സെക്കൻഡ് ഒരു ടൈം എടുത്തതിന് ശേഷം മാത്രം സംസാരിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും നമ്മുടെ ബ്രീത്ത് കൺട്രോളിലേക്ക് വരും, നമ്മുടെ മൈൻഡും കൺട്രോളിലേക്ക് വരും എന്നാണ് പറയാ. അങ്ങനെ നടക്കും, അങ്ങനെ നടക്കും കേട്ടോ. ആ അതിനുശേഷം എന്ത് ചെയ്യാം, ഏറ്റവും ആദ്യം സംസാരിക്കാൻ പോകുന്ന കാര്യം, പോയിന്റ്, നമുക്ക് എന്താണോ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കാനുള്ള കാര്യം, അതിനെ വെച്ച് തുടങ്ങാം. അപ്പൊ രസമായിട്ട് സംസാരിച്ചു പോകാൻ പറ്റും. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 360 ഡിഗ്രിയിൽ പറഞ്ഞുതരാം കേട്ടോ, അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ റാണി ചേച്ചി പോരട്ടെ ഇന്നത്തെ വിഷസ്. താങ്ക് യു, താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് റാണി ചേച്ചി ആയിരുന്നു. അപ്പൊ റാണി ചേച്ചിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു പേടിയുണ്ട്, അതുപോലെ തന്നെ പാമ്പിനെ പേടിയുണ്ട്. പാമ്പിനെ പേടിയില്ല, ഇടിമിന്നലിനെ ആണല്ലേ പേടി. യെസ്, ഇടിമിന്നലിനെ പേടിയുണ്ട്, അങ്ങനെ പേടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഈ സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ. യെസ്, അപ്പൊ അടുത്ത പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമുക്ക് പേടിക്കഥ തുടരാം.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: அகல்யா விஷஸ், யோர் லவ்லி விஷஸ் ஆன் அகல்யா FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷയസ്. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 കഴിഞ്ഞ 34 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ അക്ലോക്കിൽ അഹല്യ വിഷയസുമായി കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അപ്പൊ ദേ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത ഒരു കോളറിലേക്ക് പോയാലോ. യെസ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്,
2: പറയൂ, ഇതാരാണ്? പ്രസാദ് ഏട്ടനാണ് അല്ലെ? ഓക്കെ, ഇപ്പൊ പ്രസാദ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: നല്ല
2: വിശേഷം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കാണോ അതോ കഴിക്കാൻ പോവാണോ അതോ വർക്കിന്റെ കാര്യങ്ങളിലെ തിരക്കിലാണ്? എന്താണ്? കഴിക്കാൻ പോകുന്നേ ഉള്ളു അല്ലെ? എന്ന് എന്താ സ്പെഷ്യൽ? എന്താണ് വീട്ടിൽ?
3: അറിയില്ല, വീട്ടിൽ ചെന്നാലേ അറിയുള്ളൂ.
2: ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ പ്രസാദ് ഏട്ടാ പറയൂ, പേടിയുണ്ടോ? എന്തിനെയാണ് പേടി?
3: മനുഷ്യന്മാരെ.
2: ഓക്കെ, മനുഷ്യന്മാരെയാണ് പേടി, വേറെ ഒരു പേടിയുമില്ല.
3: വേറെ ഒരു പേടിയില്ല,
2: ഒരു പേടിയില്ല, മനുഷ്യന്മാരെ പേടിയാണ്.
3: അതെ അതെ,
2: അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ.
3: ഒന്നും ചെയ്യാൻ
2: പറ്റില്ല ആ ഒരു കാര്യത്തിൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ മനുഷ്യന്മാർ ഇത്ര പേടി?
3: മറ്റുള്ള ജീവികളും മറ്റുള്ളൊക്കെ നമുക്ക് നമ്മളെ ആക്രമിക്കാൻ വരും അല്ലെങ്കിൽ പെടുപ്പെട്ടാൻ വരും നമുക്ക് അറിയും. മനുഷ്യന്മാര് എപ്പോ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും പേടിക്കണം, പേടിച്ചുകൊണ്ടേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ.
2: രക്ഷയില്ല,
3: പണി കിട്ടുന്ന പറയാൻ പറ്റില്ല. പേടിക്കേണ്ടത്
2: അപ്പൊ മനുഷ്യന്മാരെയാണ് പേടി. ഓക്കെ, കുഴപ്പമില്ല, മനുഷ്യന്മാരങ്ങനെ പേടിക്കണ്ട കേട്ടോ, വലിയ പ്രശ്നമുള്ളവരൊന്നും അല്ല മനുഷ്യന്മാരല്ലേ, സഹജീവികളല്ലേ. പിന്നെ നമ്മൾ പറയില്ലേ, അതിപ്പോ ഏതൊരു കാര്യത്തിൽ എടുത്താലും നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയുണ്ട്. അപ്പൊ മനുഷ്യന്മാരുടെ ഇടയിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങളിലാണെങ്കിൽ അങ്ങനെയാണല്ലോ. അത് തന്നെയാണ് നമ്മുടെ സ്വഭാവം, അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും സ്വഭാവത്തിൽ ആ സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാരെ പേടിക്കൊന്നും വേണ്ടേ, നമ്മളിങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സിറ്റുവേഷനൊക്കെ നോക്കി ഒരു ഒരു മയത്തിൽ തഞ്ചത്തിൽ അങ്ങ് പോവാം. ഓക്കെ
3: ഓക്കെ,
2: പറയൂ പ്രസാദായിട്ട്, ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
3: ഇന്നത്തെ വിഷസ് നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക്.
2: ഓ, ഫുട്ബോൾ പ്രേമികൾക്ക്. ഞാൻ പറയട്ടെ, പ്രസാദായിട്ട് അർജന്റീന ഫാനാണല്ലേ?
3: അല്ലല്ലല്ല
2: അല്ലേ, ശരി, വീണ്ടും ഞാൻ ചമ്മിപ്പോയി ഗൈസ്.
3: ഞാൻ ഫ്രാൻസിന്റെ ആളാ.
2: ഓക്കെ, ഫ്രാൻസിന്റെ ആളാണ്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം ആര് ജയിക്കും, എവിടെ ജയിക്കും, എങ്ങനെ ജയിക്കും എന്നൊക്കെ കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് പ്രസാദ് ഏട്ടനായിരുന്നു. മനുഷ്യന്മാരെയാണ് പേടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. ആ ഒരു ഉത്തരത്തിൽ ഞാൻ ഷോക്കായി പോയി. ഏ ഓഹോ, അങ്ങനെ അതായിരുന്നു എന്റെ ഭാവം കേട്ടോ. എനിവേ, നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഞാൻ മാധവൻ.
2: ആഹാ, മാധവൻ ചേട്ടാ, സുഖല്ലേ? അടിപൊളി, നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോയി ചെയ്യണം, ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ പോകുന്നതിന് മുൻപ് ഒന്ന് വിളിച്ചതാണല്ലേ?
4: അതെ, പോണതിന് മുമ്പ് വിളിച്ചതാണ്.
2: ആ എങ്കിൽ പറയൂ മാധവൻ ചേട്ടാ, എന്തിനെയാണ് പേടി?
4: കറണ്ടിന് പേടിയാണ് മോളെ. കറണ്ട്,
2: കറണ്ട് പേടിയാണ്, ഇലക്ട്രിസിറ്റി. പാമ്പുകളൊക്കെയാണോ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പേടികളൊക്കെ ഉണ്ട്, കറണ്ടിനെ പേടി. അത് അത് ഞാൻ ഫസ്റ്റ് ടൈം ആ കേൾക്കുന്നത് കേട്ടോ. അതിനെന്താ പറയാവുന്നുള്ള കാര്യം ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാട്ടോ. ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ, ചെക്കപ്പിനൊക്കെ വേഗം വേഗം വേഗം പോയിട്ട് വായോ കേട്ടോ. ഇന്നത്തെ വിഷയസ് ആർക്കാ? ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. കറണ്ടിനെ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അത് എന്ത് ഫോബിയ ആയിരിക്കും, ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ എന്തായാലും നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
5: ഹലോ അഹല്യ മോളെ, നന്നായിരിക്കോ? നല്ല
2: നല്ല ഇരിക്കറേ, അങ്ങനെയാണ്
5: നല്ല ഇരിക്കറേ, അപ്പടിയാ നല്ല ഇരിക്കറേ,
2: നല്ല ഇരിക്കറേ. ഓക്കേ,
5: നല്ല
2: ഇരിക്കറേ. നിങ്ങൾ എല്ലാരും എപ്പടി ഇരിക്കേ?
5: അപ്പടിയേ ഇരിക്കറോ, നല്ല ഇരിക്കറോ. മഴയില്ല, കാലയില
2: കാലയില മഴ ഏതുമില്ലേ.
5: തമിഴ് നല്ല പേശ തരിയത് എങ്കിലും പഠിച്ചത്
2: ഇല്ല. തമിഴ് കൊഞ്ചം കൊഞ്ചം മറ്റും താ പേശ തരുമേ. അല്ല, അതൊക്കെ മുന്നാടി ഫ്രണ്ട്സ് കിട്ട പേസി പഴകി പഠിച്ചിട്ട്.
5: ഓ ശരി, ഒരു തമിഴ് പെൺ പോലെ നല്ല പേശറിയും കേട്ടീങ്കളോ?
2: ആമാ. ഓക്കേ, താങ്ക് യു. ഓക്കേ, പറയൂ പറയൂ പറയൂ ഷൺമുഖൻ ചേട്ടാ. ഷൺമുഖൻ ചേട്ടൻ എന്തിനാണ് പേടി?
5: പേടി പറഞ്ഞ ജീവിതത്തില് അനുഭവപ്പെട്ടതാണ് പറയണത്.
2: ആ എന്തിനാ പേടി?
5: പേടി പറഞ്ഞ നമ്മളെ വിലക്ക് പോയി ആന മുടിക്കിട്ട്. ആന മുടിക്കിയതേ,
2: ആന മുടിക്കി. ആനയാണോ?
5: ആന വന്നിട്ട് ഞങ്ങള് ഒരു അഞ്ചഞ്ചര മണിക്ക് നിക്കണേ.
2: ആ
5: ജനങ്ങളൊക്കെ ഇങ്ങോട്ട് ഓടിയിട്ട് വരുന്നു. എന്താ എന്താ ഓടിക്കൊണ്ട് വരുന്നത്? വല്ല പടക്കം പൊട്ടിക്കണോ വിചാരിച്ച? കേട്ടാ ആന മുടിക്കിട്ട് വരുന്നു.
2: ആനയടഞ്ഞു വരുന്നു അല്ലേ?
5: ആ വേറൊരാളോ അയ്യാളോ? അയാളുടെ ഭാര്യനും വേണ്ട, കുട്ടീനെയും വേണ്ട. അയാള് ഓടിപ്പോയി. ഇത് കമ്പിവേലിയിൽ അതിന്റെ സാരിയും മാറ്റിയിരുന്നു നിന്നുണ്ടായിരുന്നു. ശരി, എന്ത് വിചാരിച്ചാലും ശരി പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരനെ കൊണ്ട് ആ മതിലപ്പുറത്ത് ചാടാ പറഞ്ഞു ചാടി. ഈ സ്ത്രീനെ പിടിച്ച് തൂക്കി മതിലിന്റെ അപ്പുറത്ത് വിട്ട്, ആ കുട്ടീനെ തൂക്കിയിട്ട് ഞാനും മതിലിന്റെ അപ്പുറത്ത് ചാടി.
2: ഓ ആന, അതിനുശേഷം ആനന്റെ പേടിയാണ്.
5: ആ പിന്നെ എന്താ ചോദിക്കുന്നത്? അതിന്റെ കയ്യിൽ കിട്ടിയ നമ്മള് മിഞ്ചുവോ?
2: ആ അതാണ്, നമ്മളിങ്ങനെ ആസ്വദിക്കാനൊക്കെ പോകുന്ന സമയത്തെ കുറച്ച് ശ്രദ്ധിച്ച് മാറി ദൂരെയൊക്കെ നിക്കണം.
5: ശരി മോളെ, ഒരു നാലു വരി പാട്ട്
2: പാടാൻ സമയം വളരെ കുറവാണ്. രണ്ടു വരിയിലേക്കാക്കോ?
5: ഇല്ല നാലു വരി.
2: ഏ നാലു വരി
5: തന്നെ. വാണിൽ വീഴുന്ന കോടുകൾ കലൈന്തിടും കനവുകൾ, കണ്ണീർ സിന്തും നിനൈവുകൾ, വസന്തകാല കോലങ്ങൾ.
2: ഓക്കേ ഷൺമുഖം ചേട്ടാ, ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഷൺമുഖൻ ചേട്ടനാണ്, പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ബാലൻ ഫ്രം ചിറ്റൂർ.
2: ബാലൻ ഫ്രം ചിറ്റൂർ. ബാലൻ ചേട്ടാ,
6: യെസ്,
2: എന്തൊക്കെയുണ്ട് വിശേഷം?
6: സുഖമാണ്, സുഖമാണോ?
2: സുഖാണ് സുഖാണ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ബാലൻ ചേട്ടൻ, ഓ പിന്നെന്താ, എല്ലാവർക്കും സുഖം. അവര് ഹാപ്പി, ഞാനും ഹാപ്പി. അതാണ്, അവര് ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി. അതാണ്. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ പറയൂ, ബാലൻ ചേട്ടൻ എന്തിനെയാണ് പേടി?
6: പേടി ഈ പറഞ്ഞ പോലെ പാമ്പിന് ചെറുപ്പം മുതലേ പേടിയാണ്, ഇപ്പോഴും പേടി തന്നെയാണ്.
2: പാമ്പിനെ പേടിയുണ്ട്. ഓക്കെ, പിന്നെ
6: പിന്നെ നമ്മള് എക്സൈറ്റഡ് ആയിട്ട്, അതായത് വല്ല ഹോസ്പിറ്റലോ വല്ല നമ്മളെ ആരെങ്കിലും കാണാൻ മുമ്പ് അവരെന്ത് പറയുന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും.
2: ഈ ചികിത്സ ഭയം എന്ന് പറയുന്ന സംഭവം
6: ചികിത്സ
2: പേരുകളൊക്കെ
6: കേൾക്കുമ്പോ സത്യത്തിൽ ചികിത്സയായിട്ട് പേര് പോലെയുണ്ട്.
2: ആ ഇവരെ പേരൊക്കെ കുറച്ച് പ്രശ്നക്കാരാണ്. ഈ ഫോബിയാസിനെ പറയുന്നത് ഈ ചികിത്സാ ഭയത്തേനാണ് ഇങ്ങനെ പറയാ, ഫാമക്കോ ഫോബിയാന്നാ പറയാം.
6: അതെ, ചികിത്സ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റേഷനിൽ പോണു, പോലീസ് സ്റ്റേഷനിൽ പോണു, അതിന്റെ മുന്നേ തന്നെ നമ്മളൊക്കെ പേടി വരും, എന്തായിരിക്കും നമ്മളോട് റിയാക്ട് ചെയ്യാന്നുള്ളൊരു പേടി.
2: ഓക്കേ, അതിനെയാണ് പേടി.
6: ആ അതിന് മുന്നേ, അതായത് നമ്മളെന്തെങ്കിലും മുന്നേ തന്നെ അത് അറിയാനുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു പേടി.
2: ഓക്കേ ഓക്കേ. അപ്പൊ പാമ്പിനെ ഉണ്ട്, ഓഫ്ഡിയോഫോബിയ ഉണ്ട്, അതുണ്ട് അല്ലേ, രണ്ട് പേടി.
6: ചെറുപ്പത്തിൽ ഇരുട്ടിന് പേടിയായിരുന്നു, ഇപ്പൊന്നും ഇല്ല, ചെറുപ്പത്തിണ്ടായിരുന്നു.
2: ഓക്കേ, ഈ ആശുപത്രിയോടാണോ ഭയം, അതോ ചികിത്സേനോടാണോ ഭയം, എന്തിനോടാ ശരിക്കും ഭയം?
6: സത്യത്തില് നമ്മളെന്തെങ്കിലും ടെസ്റ്റ് എടുക്കാൻ
2: കൊടുക്കുക,
6: ആശുപത്രിയില് ചെറിയതായിട്ടൊന്നും പേടിയില്ല, നമ്മള് എന്തെങ്കിലും ഇല്ലാന്ന് വിചാരിക്കുന്ന കാര്യം ഉണ്ടാവുമ്പോ പേടിയാണ്.
2: ഓക്കെ, ഈ ആശുപത്രിയോട് ഭയം ഉണ്ടെങ്കിൽ അതിനെയും പറയും, നോസോകോം ഫോബിയ എന്ന് പറയാം. എങ്ങനെ ഇഷ്ടപ്പെട്ടു? നല്ല നല്ല പേരുകൾ അല്ലേ?
6: അതെ, സത്യത്തിന് പേരുകൾ കേൾക്കുമ്പോ എല്ലാവരും ചൈനീസ് പേരാ.
2: ഓക്കേ, അപ്പൊ ഇതൊക്കെയാണ് ഫോബിയ സ്പോട്ട്. അപ്പൊ ഇത് ഫോബിയസ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് പോരട്ടെ ഇന്നത്തെ വിഷസ്.
6: നിത്യവിശ്വാസം അയലിക്കുട്ടിക്ക് ആയിക്കോട്ടെ, അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആവട്ടെ.
2: ഓക്കെ ബാലൻ ചേട്ടാ, അപ്പൊ എന്തായാലും ബാലൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മൾ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് ഫോബിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നു, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഏയ് മൊത്തം പ്രശ്നമാണല്ലോ, കാറ്റും കാറ്റും ബഹളൊക്കെ ആണല്ലോ അവിടുന്ന്. ആരാണിത്?
7: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ
7: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്.
7: കേട്ടോ?
2: കേൾക്കാം. നല്ല കാറ്റ് വീശുന്നുണ്ട്. പുറത്താണോ?
7: യാത്രയിലാണ്.
2: യാത്രയിലാണ്?
7: സുധീർന്നാണ്.
2: സുധീർന്നാണ്. ഓക്കെ, സുധീറായിട്ട് എവിടുന്നാ വിളിക്കുന്നേ? കേട്ടില്ല. സുധീർ?
7: സുധീർ കാടാങ്കോട്.
2: കാടാങ്കോട്. ഓക്കെ, ആദ്യമായിട്ട് വിളിക്കാനോ?
7: ആദ്യമായിട്ടല്ലല്ലോ.
2: ആദ്യമായിട്ടല്ല,
7: സ്ഥിരമായിട്ട് വിളിക്കുന്ന അംബിക സുധീറിന്റെ ഭർത്താവാണ്.
2: ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സംസാരിച്ചിട്ട് കൊറേ നാളായത് കൊണ്ടാവാം.
7: കൊറേ കാലമാവാം നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടല്ലാണ്ട് ഫോണിൽ കൂടെ
2: സംസാരിച്ചിട്ടില്ല.
7: ശ്രമിക്കാറില്ല.
2: ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയല്ല, കിട്ടാറില്ല, ശ്രമിക്കണം എന്നാലേ കിട്ടുള്ളൂ കേട്ടോ.
7: അതുകൊണ്ടല്ല, ഈ യാത്ര ആവുമ്പോ പലപ്പോഴും വിളിച്ചാൽ
2: പറ്റാറില്ല അല്ലെ. അപ്പോ സുധീറേട്ടാ പറയൂ, എന്തിനാണ് പേടി?
7: കേട്ടു.
2: ആ പേടി എന്തിനാണ്?
7: എന്തിനാണ് പേടി?
2: ആ പോരട്ടെ,
7: ഒന്നിനും പേടിയില്ല.
2: അടിപൊളി. ഒരു വസ്തു പേടിയില്ല, ഫിയർ ഇല്ല, ഫിയർലെസ് ആണ്.
7: ഒന്നിനും പേടിയില്ല.
2: ഓക്കെ, കൊള്ളാം കൊള്ളാം. ഒരു
7: കാര്യത്തിനോട്, അതിന് കാരണമുണ്ട്.
2: എന്താണ്?
7: നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാ മതി, പിന്നെന്തിനാ നമ്മൾ പേടിക്കണേ?
2: ഓക്കെ, അത് അതൊരു ഒരു വശം. പക്ഷേ ചില കാര്യങ്ങള് ഫോബിയാസ് ആണ്. ഫോബിയാസ് എന്താ?
7: നമ്മള്
2: നോർമൽ അല്ലേ?
7: നമ്മള് ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുക.
2: ആണോ?
7: ആണ്, തീർച്ചയായും.
2: ആ ഒരു ഭയവും ഈ ഒരു ഫോബിയയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളില്ലേ? കാരണം ചിലവർക്ക് നിറങ്ങളുണ്ടല്ലോ, ചില നിറങ്ങൾ കാണുന്നത് വരെ ഫോബിയ ആയിട്ടുള്ളവരുണ്ട്. ഇപ്പൊ ചിലവർക്ക് ഈ ബ്ലാക്ക് കളറ്, ആ ബ്ലാക്ക് കളർ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുക എന്നതിനുപരിയായിട്ട് ഒരുതരം ഫോബിയാസ് ആണ്. അതായത് ഇപ്പോ ഞെട്ടുക, നമ്മളിങ്ങനെ പേടിപ്പിക്കുന്നു ഞെട്ടു, അതിനുപരിയായിട്ട് ചിലവർക്ക് ചില കാര്യങ്ങളോട് ഉണ്ടാവുന്ന ഒരു ഫോബിയുണ്ട്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളർ. ഇപ്പൊ കറുപ്പ് നിറത്തോടുള്ള ഭയമുള്ള ആൾക്കാരുണ്ട്, മെലാനോ ഫോബിയ എന്ന് അതിനെ പറയാ. അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അത് അതൊരു കൈൻഡ് ഓഫ്
7: കണക്ട് ആണോ?
2: എക്സ്പെക്ടേഷൻ ആണോ? എനിക്ക് തോന്നുന്നില്ല, മേ ബി അങ്ങനെ ആവാം കേട്ടോ, പറയാൻ പറ്റില്ല. ഇനി എല്ലാത്തിനും
7: വിവരവശങ്ങളാണല്ലോ. രാത്രി കിടന്നുറങ്ങി, രാവിലെ ഇനി മരിക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു ഭയം മനസ്സിൽ കിടന്ന അത് ഭയമല്ലേ?
2: അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ടാണ്. ചിലവർക്ക് ചിലവർക്ക് അതിനെ കുറിച്ചുള്ള ഫോബിയ ഉണ്ടാവാം, ചിലവർക്ക് അതിനെ കുറിച്ചുള്ള ഫോബിയ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനിവേ സുധീറേന്ന് ഫോബിയാസ് ഒന്നുമില്ല, ഒന്നിനെ കുറിച്ചും പേടിയില്ല, ഫിയർലെസ് അല്ലേ? ഓക്കെ, അടിപൊളി.
7: സന്ദർഭങ്ങളല്ലാണ്ട്
2: അത്രേ ഉള്ളു. അപ്പൊ പേടിയുണ്ട്, പാമ്പിനെ കാണുന്നത് പെട്ടെന്ന് ഞെട്ടുന്നതാണ്, പാമ്പിനെ കണ്ട് പേടിക്കുന്നു, അതൊരു സംഭവമാണ് കേട്ടോ.
7: ഇല്ല, അങ്ങനെ ഞങ്ങളുടെ കോളനിക്കകത്ത്
2: അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലാതാണ്.
7: ഏതൊരു വീട്ടിലും പാമ്പ് വന്നാൽ അവർ ആദ്യം വിളിക്കുക തന്നെയാണ്.
2: ആ അത് പേടിയില്ലാത്തോണ്ടാണ്, കുഴപ്പമില്ല.
7: ഞാൻ പാമ്പാട്ടിയായിട്ട് അപ്പൊ എന്നിട്ട് അമ്പി ചോദിക്കുന്നോട്, ഏട്ടൻ എന്താ പാമ്പാട്ടിയോ?
2: ആ അത് പേടിയില്ലാത്തോണ്ടാവാം അല്ലേ?
7: വിശ്വസ്, ഇപ്പൊ നമുക്ക് പ്രകൃതി ദുരന്തമാണ് ഒരു ഭാഗത്ത്.
2: അതെ.
7: ഇന്നലെ
2: ഹലോ ഹലോ കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. എന്തായാലും വിളിച്ചത് സുധീറേട്ടനായിരുന്നു. നല്ലൊരു ഡേ ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. മേ ബി ഔട്ട്സൈഡ് ഇങ്ങനെ പുറത്ത് ട്രാവലിന്റെ ഇടയിൽ വിളിക്കുന്നത് കൊണ്ടാവാം, മേ ബി റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവാൻ കേട്ടായി പോയത്. എനിവേ ചേട്ടന് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഈ സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു കോളർ കൂടി എത്തുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
2: പറയൂ സഹദേവൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു? അങ്ങനെയേ പോണു, സുഖായിരിക്കുന്നു അല്ലേ. അപ്പോ സഹദേവൻ ചേട്ടന് പേടിയുണ്ടോ എന്തിനെങ്കിലും?
8: മനുഷ്യന്മാരെ തന്നെ പേടിയുള്ളൂ.
2: മനുഷ്യന്മാരെയാണ് പേടി?
8: മനുഷ്യന്മാരെ മനുഷ്യന്മാരെ തന്നെ പേടി.
2: മനുഷ്യന്മാരെ പേടി, വേറെ ഒന്നിനോടും ഒരു പേടിയില്ല അല്ലേ?
8: അത് കഴിഞ്ഞ ഒരു ഇടിമിന്നലിന് ഒരു പേടി.
2: ആ ഇടിമിന്നലിന് പേടിയുണ്ട്.
8: പോകാൻ പാടില്ല, ഇടിമിന്നലാകുമ്പോ പുറത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ?
2: അസ്ട്രാഫോബിയ എന്നാണ് പറയാ.
8: എത്ര ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞു ഇടിമിന്നലില്.
2: അപ്പൊ അതിനെ പേടിയുണ്ടല്ലേ?
8: ആദ്യം മനുഷ്യന്മാരാണ് പേടി. ഇപ്പോ
9: ആ ഇപ്പൊ അതിനാ പേടി, പിന്നെ ഇടിമിന്നലിനാണ് പേടി. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പറയൂ, ഇനി ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
8: നമ്മുടെ ഗുരുവായൂർ ജ്യോതിപാറ ഇന്ദ്രചേട്ടി.
9: ഓക്കെ, അപ്പൊ എന്തായാലും സഹദേവൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാനോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് എലപ്പള്ളിയിൽ നിന്നും സഹദേവൻ ചേട്ടനായിരുന്നു. മനുഷ്യന്മാരെ പേടിയാണ് ഒപ്പം തന്നെ ഇടിമിന്നലിനെയും പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിവേ, സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ 49 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി എനിക്ക് കോൾസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഞാൻ ആ കോൾസ് എന്തായാലും അറ്റൻഡ് ചെയ്യാം. ഒരു കോൾ കൂടി വരുന്നുണ്ട്, ആ കോളിന് ശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
10: നമസ്കാരം.
9: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
10: ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂര്.
9: ചന്ദ്രേട്ടൻ ആണ് കോയമ്പത്തൂരിൽ നിന്ന്. ചന്ദ്രേട്ടൻ എങ്ങനെയുണ്ട് കോയമ്പത്തൂര്? മഴയൊക്കെ ഉണ്ടോ?
10: കോയമ്പത്തൂർ മഴ ഒരാഴ്ചയായിട്ട്
9: മഴയോട് മഴയാണ്.
10: അതെ, രാത്രി 8 മണിക്ക് പിടിച്ച രാവിലെ 6 മണി വരെ മഴ തന്നെ.
9: നല്ല മഴയുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ചന്ദ്രേട്ടാ പറയൂ, ചന്ദ്രചേട്ടൻ എന്തിനാ പേടിയുള്ളേ?
10: പേടി പാമ്പ് പറഞ്ഞ എല്ലാവർക്കും പേടി തന്നെയാണ്.
9: ആ, പാമ്പിനെ പേടിയുണ്ട്. പിന്നെ
10: ഞാൻ ഒരു പ്രാവശ്യം ഫംഗ്ഷനിൽ പോയിട്ട് വരുമ്പോ എന്റെ മോട്ടോർ സൈക്കിൾ ഒരാൾ ബാക്കിൽ ഇരുത്തി റോഡ് കിടക്കുമ്പോ ഒരു വലിയൊരു പാമ്പ് ഒന്ന് ചക്രത്തിന്റെ ഇടയിൽ ഫോക്സ് കമ്പി ഉണ്ടല്ലോ, കമ്പിന്റെ ഇടയിൽ പെട്ടു. അപ്പൊ ഞാൻ പുറകിൽ ഇരുന്ന് രണ്ടു കാലും മുകളിൽ തൂക്കി. അപ്പൊ പാമ്പ് കമ്പിന്റെ ഇടയിൽ പെട്ടിട്ട് വെളിയിൽ പോകുന്നില്ല.
9: ഞാൻ
10: ആറിനടിച്ച് മുറുക്കി മുറുക്കി പിടിച്ച് ഒന്നും പാമ്പ് പോകുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പാമ്പ് വിളിയായി പോയത്.
9: അതിനുശേഷം പേടിയായതാണോ?
10: അതിന്റെ മുന്നേ തന്നെ പേടിയുണ്ട്, പക്ഷെ ഇത് നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്.
9: ഓക്കെ ഓക്കെ, അപ്പൊ പാമ്പിനെയാണ് ചന്ദ്രൻ ചേട്ടന് പേടി. ഓക്കെ, അപ്പോ ചന്ദ്രൻ ചേട്ടൻ പറയൂ, ഇന്നത്തെ വിഷസ് കൂടി പറയൂ.
10: ഇന്നത്തെ വിഷസ് അകലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വാഗതവും.
9: ഓക്കെ, അപ്പൊ ചന്ദ്രൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാനട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് ചന്ദ്രൻ ചേട്ടൻ ആയിരുന്നു. പാമ്പ് തന്നെയാണ് അവിടെയും പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ, സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലാക്കിൽ നമുക്കത് അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ട്രാക്ക് എത്തുന്നുണ്ട്. ആ പുതിയ എല്ലാവരും മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം സെൻഡ് ചെയ്തോളൂ കേട്ടോ.

0: 여러분을.
1: കയ്യടി മുള്ള തീർക്കണ്ട.
2: എന്ത് കലക്കണം? കലക്കണം.
1: അതവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും.
2: എന്നാ നീ പോയി അപോഷൻ ചെയ്യടാ.
1: എന്നുവെച്ചാ
2: കലക്കാൻ.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
1: 8:56 കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജി അഹല്യ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കോളിലേക്കും കൂടി പോവാം അല്ലേ. അതിനുശേഷം ഞാൻ ഇന്നത്തെ കോൾസ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
1: നമസ്കാരം.
2: നല്ല ഒരു മഴയുള്ള സുപ്രഭാതം അഹല്യ.
1: പറയൂ പറയൂ, ഇത് ആരാണ്?
2: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
1: ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടൻ സുഖല്ലേ?
2: ഹാപ്പി ആയിട്ട് പോകുന്നു. ഇന്നലെ നമ്മളുടെ വയനാട്ടിൽ ഒരു ദുരന്തം വളരെ സങ്കടത്തിലാക്കി.
1: എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫും എന്തൊക്കെ
2: പ്രതിസന്ധികളും.
1: എന്താണ് ചേട്ടന്റെ ആ ഒരു പേടി?
2: അതില് എനിക്ക് പേടി പറഞ്ഞ, ഞാൻ നാട്ടിന് പുലർച്ചയ്ക്ക് പോരുമ്പോ ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ എവിടെ നിന്നറിയില്ല ഒരു നായി എന്റെ വണ്ടിയുടെ ഒച്ച കേട്ട ഞപ്പ എന്റെ പിന്നാലെ
1: കൂടും.
2: അതെ അതെ, ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് അത് രണ്ടു മൂന്ന് ഭാഗത്ത് ഇങ്ങനെ വരലുണ്ട്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഒരു ഭാഗത്ത് മാത്രം എനിക്ക് പേടി. ആ നായി വണ്ടിന് മേലെ കുടുങ്ങിട്ട് അത് ചാവും എന്നുള്ള പേടിയാണ് എനിക്ക്. വേറെ
1: നായ്ക്കളോടുള്ള ഭയത്തെ സൈനോഫോബിയ എന്നാ പറയാ.
2: നായ ഏത് വണ്ടി പോയാലും അതിന്റെ പിന്നാലെ പോകത്തില്ല.
1: എന്റെ
2: ബുള്ളറ്റ് ഒച്ച കേട്ട് ഞാൻ അപ്പന്റെ പിന്നാലെ വരുന്നത്.
1: കുഴപ്പമില്ല, പോട്ടെ.
2: ഇപ്പൊ 1 മന്ത് ഞാനത് ഫ്രണ്ട്ലി ആക്കിയ നായെ. എന്നുവെച്ചത് ഓടി വരുമ്പോ അതിനൊരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത അവിടെ നിന്നുള്ളത്.
1: പിന്നെ ശീലാവും.
2: അതെ അതെ അതെ, ഇപ്പൊ ബിസ്ക്കറ്റ് ഇട്ടു. ഇപ്പൊ എന്റെ നായി ഇപ്പൊ എന്റെ വണ്ടിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോ ബിസ്ക്കറ്റ് വേണ്ടി കാരണം
1: കിടപ്പു.
2: ആ ഒരു പേടി മാത്രമേ ഉള്ളൂ, വേറെ
1: സൈനോഫോബിയ ആണ്. ഓക്കെ, പറയേ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: ഇന്നത്തെ വിഷസ് നമ്മുടെ ആർജലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അതേപോലെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്നവർക്കും കൂട്ടുകൂടാത്തവർക്കും നല്ലൊരു ശുഭം.

ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ജഗൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ അതേ സമയം 8 മണി കഴിഞ്ഞ 58 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പതിയെ ഇന്നത്തെ കോൾസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഇനി കോൾസ് എടുക്കാനുള്ളൊരു സമയമില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോ ഇതേ കോൾസ് ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയച്ചിടാം, തീർച്ചയായിട്ടും ഞാൻ ആ മെസ്സേജ് വായിക്കുന്നതാണ്. യെസ്, അപ്പോ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പതിയെ പതിയെ പതിയെ അങ്ങ് പോയാലോ. ആരുടെയൊക്കെയാണ് മെസ്സേജുകൾ, ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് നോക്കണം. അപ്പൊ എന്തായാലും ദേ നിങ്ങൾ ഇനി ഒരുപാട് ടൈം എടുക്കണ്ട മെസ്സേജ് അയക്കാൻ വേണ്ടി, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇപ്പോഴേ വേഗം വേഗം വേഗം അങ്ങ് സെൻഡ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഒട്ടും ആ സമയം കളയണ്ട ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് മെസ്സേജുകളിലേക്ക് കടക്കുമ്പോൾ മെസ്സേജുകൾ നോക്കുകയാണെങ്കിൽ ആരുടെയാണ് ഏറ്റവും ആദ്യത്തെ ആ ഒരു മെസ്സേജ്? കുറേ മെസ്സേജ് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ സമയത്താണ് തോന്നുന്നത് എല്ലാവരും ടപ്പ ടപ്പ ടപ്പേ എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആ ഒരു മെസ്സേജിലേക്ക് പോവാം. സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കൃഷ്ണാനിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുപ്രഭാതം, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. മനസ്സിന്റെ ഉറപ്പാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടെന്ന് മനസ്സ് അംഗീകരിക്കുന്ന കാലത്തോളം തോൽവി ഉണ്ടാകില്ല. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. നല്ലൊരു ദിവസം ഹോമചേണ്, ഞാനും വിഷയാണ്. അങ്ങനെ തന്നെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹൈ ഹൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. ജഗൻ ചേണ്ണെ എഗെയിൻ ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയില്യ, നമസ്കാരം. നമസ്കാരം. കേട്ടുകേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. അപ്പൊ മഹേഷ് ഏട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ചില നേരത്ത് വളരെ പെട്ടെന്നാകും ആകാശം കറുക്കുന്നത്. ഓർക്കാപ്പുറത്ത് കാറ്റ് വീശിയടിക്കും. തഴച്ചു വളർന്നു നിന്ന ചെടികളും മരങ്ങളും എല്ലാം തന്നെ പെട്ടെന്നുള്ള കാറ്റിൽ ഭയപ്പെടുത്താറുണ്ട്. ഭയപ്പെടുത്തുമാർ ഉലയാൻ തുടങ്ങും. അങ്ങനെ ഒരു കാറ്റാണ് ചില മനുഷ്യർ. സമാധാനമായിരുന്ന ഒരു ദിവസത്തിന്റെ താളം തെറ്റിക്കാൻ അവർക്ക് ഒറ്റ നിമിഷം മതി. അവരുടെ ഒരു വാക്ക് മതിയാകും നമ്മുടെ സമാധാനം കെടുത്താൻ. ശുഭദിനം നേരുന്നു സുലൈ. സുലൈച്ചേട്ടന്റെ മെസ്സേജാണ്. സുലൈച്ചേട്ടന് വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. പിക്ചർ മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അത് വായിക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് കാണാം എന്ന് മാത്രമാണ് കേട്ടോ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ആ പിക്ചർ മെസ്സേജ് അയക്കുന്ന സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാക്സിമം പിക്ചർ മെസ്സേജിന്റെ എണ്ണം കുറയ്ക്കുന്നത് ാണ് ഏറ്റവും ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യം. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയിലി കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്ക് വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയിലിക്കുട്ടി, ഹാവ് എ നൈസ് ഡേ. ദിവ്യ, ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. ദിവ്യ ചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് കടക്കുമ്പോൾ, ഹായ് ആയിലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. എൻട്രി സൂപ്പർ, താങ്ക് യു. ടോപ്പിക്കിലേക്ക് വന്നാൽ എനിക്ക് മിന്നലിനെ പേടി, പിന്നെ പാമ്പിനെ പേടി, പിന്നെ മരണ വീട്ടിൽ പോകുന്നത് പേടിയാണ്, ഇരുട്ടിനെ പേടിയാണ്, ഇങ്ങനെ പോകുന്നു. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഗിരിജകുട്ടി, അപർണക്കുട്ടി, സുധന്യമ്മോൾ, ഓമന ചേച്ചി, ഫിലോമന ചേച്ചി, ലിഷികക്കുട്ടി, പിന്നെ ആയിലിക്കുട്ടിക്കും കിടക്കാച്ച ദിവസം ആശംസിക്കുന്നു. ഷീബാദിനെ ശാലാമരം. ഷീബചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ പിക്ചർ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അതെല്ലാം മിസ്സായി പോവും ഗൈസ്. അത് ആ ടെക്സ്റ്റ് മെസ്സേജ് ഫുൾ അതിൻ്റെ ഇടയിൽ പോവും, വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിഷമാവും, എനിക്കും വിഷമാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ പിക്ചർ മെസ്സേജിനെ ഒഴിവാക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ ആൻഡ് ആയില്യ, ഓൾ ടീം നിഷാന്ത്, എറണാകുളം. ഓക്കെ, ആയില്യ, ദീപ ചേച്ചിക്ക് ഒരു പിറന്നാൾ ആശംസകൾ പറയണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദീപ ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു. അപ്പൊ നിശാന്ത് എണ്ണം നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് മോളിസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കോട്ടയം പാലപ്രയിലുള്ള രാജപ്പൻ ചേട്ടന്റെ മോന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. കേട്ടുകേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടക്കാച്ച ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചിക്കും മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ,
ഹായ് അഹല്യ എഫ് എം ആ ഇല്ല, ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഡേ വിഷസ് ചന്ദ്രൻ എരുമയൂർ. ചന്ദ്രൻ ജയന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോയാൽ വണക്കമായില്ല, വണക്കവും. എനിക്ക് എന്നെ തന്നെയാണ് പേടി. ആഹാ, കാരണം എനിക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികളിൽ നിന്ന് എനിക്ക് ഒരു അപകടവും പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനെയും പറ്റിയും പേടി വേണ്ടല്ലോ. എനിക്ക് എന്നെ തന്നെ പേടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കാര്യമായി ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെയും എപ്പോഴും ചാടി ഇറങ്ങിപ്പോകാം. അങ്ങനെ നോക്കിയാൽ ശരിക്കും എനിക്ക് എന്നെ തന്നെയാണ് പേടി. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഈ പാമ്പുകളുടെ ഫോട്ടോ നിങ്ങൾ അയക്കരുത് കേട്ടോ. എനിക്ക് പാമ്പിനെ നല്ല പേടിയാണ് ഗൈസ്. പാമ്പിന്റെ ഫോട്ടോസ് ആണ് മുഴുവൻ ഇപ്പൊ വരുന്നത്. പാമ്പിനെ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പാമ്പിന്റെ ഫോട്ടോസ് എനിക്ക് അയക്കുന്നത്? ഓക്കെ, ഇനിയും നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ശുഭദിനമായില്ല, ശുഭദിനം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ, താങ്ക് യു. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എനിക്ക് ഒന്നിനെയും പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പൊ കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ബെസ്റ്റ് ടോപ്പിക് ആ ഇല്ല ബൈ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ വിത്ത് പാമ്പിന്റെ ഫോട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓക്കെ ചന്ദ്രൻ, രണ്ടും നല്ലൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ വിഷസ്, ഹലോ. ഹായ് ആ ഇല്ല, യുവർ വോയിസ് ഈസ് സ്വീറ്റ് ആണോ? താങ്ക് യു. എനിക്ക് വിമാനത്തിൽ പോകുമ്പോൾ മേഘങ്ങളിൽ തട്ടി കുടുങ്ങുമ്പോൾ പേടി. ഇന്നത്തെ വിഷസ് മനോഹരം. വിയർ ഇന്ത്യൻ എയർലൈൻസ് മുംബൈ. മൈ ക്ലാസ്മേറ്റ് ആണ് കേശവദാസ്, കൊല്ലംകോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ കേശവദാസ് ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആ ഇല്ല, ഗുഡ് മോർണിംഗ്. പാമ്പിനെ പേടിയില്ല, പക്ഷേ പക്ഷിയെ പേടിയാണ് കേട്ടോ, ചെറുതായിട്ട്. ഓക്കെ, ഹൈഡ്രോഫോബിയയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? മെസ്സേജ് അയച്ചാളുടെ പേര് എവിടെ? അജീഷ് ഷേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ പേരുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ പേര് നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ അജീഷ് ഷേട്ടന് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഗ്യാപ്പ് വരട്ടെ. ആ ഒരു ഗ്യാപ്പിൽ ദേ നല്ല പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകണ്ടേ? യെസ്, ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കഥ എന്താണ് ഇന്ന് നമുക്ക് കേൾക്കാം. ഒരു പാട്ടിന് ശേഷം കേട്ടിട്ട് കേട്ട് കൂട്ടുകൂടാം.

0: താനാണ് 30 ഏക്കർ വാങ്ങിയതെന്ന് ഞാൻ എല്ലാരോടും പറയട്ടെ.
1: അയ്യോ, ആരോടും പറയരുത്.
0: ഇനി എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വരുമോ?
1: വരില്ല, അമ്മയാണ് സത്യം, വരില്ല.
0: എങ്കിൽ ഞാൻ ആരോടും പറയില്ല, താൻ ആരോടും പറയാതിരുന്നാ മതി.
1: ഞാൻ ആരോട് പറയാൻ?
0: ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു, ഒരു ഏറെറിഞ്ഞു നോക്കിയതാ. ഇപ്പൊ കള്ളൻ വിളി കേട്ടു. ഇതെന്റെ അച്ഛനറിഞ്ഞല്ല കാര്യം അറിയാലോ. പാണ്ഡിതുരേണ്ട നീ വിവരം അറിഞ്ഞാലോ.
1: ഇനി ഞാൻ ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല.
0: എങ്കി ഇനി ചേച്ചിയെ നല്ലോണം പുകഴ്ത്തിയൊന്ന് പാടിക്കേ.
2: എങ്ങനെ

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
3: അങ്ങനെ തിരികെ എത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, നമുക്കൊരു 2-3 മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ മെസ്സേജിന് ശേഷം നമുക്ക് കഥയിലേക്ക് പോവാം കേട്ടോ. അപ്പോ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, എനിക്ക് പാറ്റ, പല്ലി, സ്പൈഡർ എന്നിവയെ ഭയങ്കര പേടിയാണ്. ആഹാ, ഓക്കെ, കൊള്ളാലോ. ഈ സ്പൈഡറിനൊക്കെ പേടിയുണ്ടെങ്കിൽ അരാക്കോഫോബിയ എന്നാണ് കേട്ടോ പറയാ. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ. ഇത്രയും ഫോബിയകളെ കുറിച്ച് അറിഞ്ഞതിൽ സന്തോഷം. ബൈ ശാന്തി, സുമേഷ്, അലപ്പുള്ളി. അപ്പൊ ശാന്തി ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു മെസ്സേജ് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ആയിലെ കുട്ടീസ്, ഗുഡ് മോർണിംഗ്, ടോപ്പിക് സൂപ്പർ. ഓക്കെ, എനിക്ക് ഇടിമിന്നൽ നല്ല പേടിയാണ്. അപ്പോൾ ഞാൻ ചെയറിൽ കയറിയിരിക്കും, പിന്നെ വെള്ളം പേടിയാണ്. ഓഹോ, മലമ്പുഴ കാണാൻ പോയപ്പോൾ തൂക്കുപാലത്തിൽ നടക്കുമ്പോൾ ഒരു കയ്യിൽ ചേട്ടന് മറ്റേ കയ്യിൽ മോളും പിടിച്ചു. പിന്നെ കറണ്ട്, ഡ്രസ് അയൺ ചെയ്യുമ്പോൾ അയൺ ബോക്സ് ചൂടായാൽ സ്വിച്ച് ഓഫാക്കി തേക്കും. ടെറസിന് മുകളിൽ കയറിയാൽ താഴെ ഇറങ്ങാൻ പേടിയാണ്. മൊത്തം ഫോബിയാണ് മോള്, സത്യം മൊത്തം ഫോബിയാണല്ലോ. കുറേ ഫോബിയ അറിവ് കിട്ടി. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യകൾക്കും എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒപ്പം ആയില്ലിക്കുട്ടിക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ സൂപ്പർ, ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പ്. ഓക്കെ, ഇന്ദിര ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹൈറ്റാണ് മൊത്തത്തിൽ പ്രശ്നം എന്ന്. അക്രോഫോബിയ എന്നാണ് ഈ ഉയരങ്ങളെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, ഇനി വേ നമുക്ക് അടുത്തൊരു മെസ്സേജ് നോക്കാം. നമസ്കാരം ആയില്ലേ മോളെ, വിളിച്ചു കിട്ടിയില്ല. ഓക്കെ, സാരല്ല, അടുത്ത ദിവസം വിളിക്കോ. എനിക്ക് പേടി തോന്നിയാണ് 30 വർഷം മുൻപ് പൊന്നാനിയിൽ നിന്നും പുറത്തൂരിലേക്കുള്ള തോണി യാത്രയിൽ ഞാൻ പെട്ടു. പെട്ടെന്ന് എണീച്ചപ്പോൾ തോണിക്കാരൻ ചീത്ത പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോണി പേടിയാണ്. ഇന്നലെ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. കുഞ്ഞിപ്പ, പന്താവൂർ. കുഞ്ഞിപ്പയ്ക്ക് നല്ലൊരു ദിവസം കൂടി ഞാൻ വിഷയമാണ് കേട്ടോ. ഇന്നത്തെ കഥ പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഥ പറയാം, കഥ ഞാൻ പറഞ്ഞിരിക്കും കേട്ടോ. നിശാന്തേന്റെ മെസ്സേജാണ്, തീർച്ചയായിട്ടും കഥ പറയാം. ഓക്കെ, അപ്പൊ വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥ എന്താണ്, എന്ത് കഥയാണ് ഞാൻ പറയാൻ പോകുന്നതെന്നറിയോ? അതായത്, ഒരു നാട്ടില് വളരെ മടിയനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വളരെ മടിയനാണ്, ലേസി എന്നൊക്കെ പറഞ്ഞാൽ ലേസിനെസ് ആണ് അവന്റെ ഏറ്റവും വലിയ ഒരു ഹരം. അത്രയും മടിയനാണ് കേട്ടോ. അങ്ങനെ അവൻ എന്താണ്, ഒരു ദിവസം അവൻ ഫുഡിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ, അവൻ ഒരു പണി എടുക്കാറില്ല. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വൻ മടിയാണ് അവന്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, പുറത്ത് ഇങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത്, അവൻ നോക്കുന്ന സമയത്ത് കുറേ ആപ്പിൾ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം കാണാണ്. അപ്പോൾ അവൻ ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല, സേഫാണ്. എന്നാ പിന്നെ ഇന്നത്തെ ഫുഡ് ഈ ആപ്പിൾ തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ച് അവൻ എന്ത് ചെയ്തു, ആ തോട്ടത്തിന്റെ മതിൽ അങ്ങ് എടുത്ത് ചാടി. അതിനുശേഷം ആപ്പിൾ പറിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന വാച്ച്മാൻ അവനെ കാണുന്നത്. അവൻ, അവിടുത്തെ ഗാർഡ് അവനെ കണ്ടു. ഗാർഡ് കണ്ടതും ഗാർഡ് വടിയായിട്ട് അവനെ തല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. അവൻ ജീവനും കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു കേട്ടോ. ആ മതിൽ ചാടിക്കടന്ന് അവൻ ഓടി ഓടി ഓടി ഓടി അവസാനം അവൻ ചെന്നെത്തിയത് ഒരു കാടിനുള്ളിലാണ്, ഒരു ഫോറസ്റ്റിന്റെ അകത്തേക്ക് അവൻ കയറാണ്. അങ്ങനെ ഫോറസ്റ്റിലെത്തിയ സമയത്ത് അവന് ഇതുവരെ കാണാത്തൊരു ഒരു ടൈപ്പ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണല്ലോ. ആ വളരെ ക്യൂരിയോസിറ്റിയിൽ എക്സൈറ്റഡോടുകൂടി ഇങ്ങനെ നടക്കുകയാണ് ആ കാടിനകത്തോടുകൂടി. ഇങ്ങനെ അത്രയും മടിയനായ അവനിങ്ങനെ എല്ലാം നോക്കി നോക്കി നോക്കി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനൊരു കാഴ്ച കാണാണ്. അതായത്, ഒരു കുറുക്കൻ ഒരു പാറയുടെ അടിയിൽ വളരെ ക്ഷീണതനായിട്ട്, വളരെ ലേസി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവനത് കാണുന്ന സമയത്തെ പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം. അതായത്, അവിടെയുള്ള ബാക്കി എല്ലാ ജീവികളും ഓടുന്നു, ഒരു ഗർജന ശബ്ദം കേൾക്കുകയാണ്. നോക്കുന്ന സമയത്ത് എന്താണ്, ആ പാറയ്ക്ക് മുകളിൽ ഒരു വലിയൊരു മാംസ കഷ്ണം കടിച്ചു നിൽക്കുന്ന ഒരു സിംഹത്തെ കാണുകയാണ്. ഇവനതിങ്ങനെ കണ്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സിംഹം എന്താ ചെയ്യുന്നതെന്നറിയോ, ആ കടിച്ചു പിടിച്ചിരിക്കുന്ന ആ മാംസ കഷ്ണം ഈ പാറയുടെ താഴെ കിടക്കുന്ന കുറുക്കനെ കൊണ്ട് കൊടുക്കുകയാണ്, ആ ഫോക്സിനെ കൊണ്ട് കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഫോക്സ് വളരെ ഹാപ്പി ആയിട്ട് എന്താണ് ആ മീറ്റ് വാങ്ങി കഴിക്കുന്നുണ്ട്, ആ മാംസം വാങ്ങി കഴിക്കുന്നുണ്ട്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന സമയത്തെ നമ്മുടെ മടിയനായ അവന് ഒരു കാര്യം മനസ്സിലായി. ആഹാ, എന്താ, ദൈവം എല്ലാവർക്കും വേണ്ടി ഒരു പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത്, നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം കുറുക്കന് സിംഹം കൊണ്ട് ഫുഡ് കൊടുക്കുകയാണ്, അതാണ് അവൻ കണ്ടത്. അപ്പോൾ അവൻ വിചാരിച്ചു, എന്താ, ഹീ റിയലൈസ്ഡ് ദാറ്റ് ഗോഡ് ഹാസ് എ പ്ലാൻ ടു ഫീഡ് എവറി വൺ. എല്ലാവരെയും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിനുശേഷം ഇവൻ എന്താ ചെയ്യുന്നറിയോ? ഈ ലേസി പേഴ്സൺ എന്ത് ചെയ്യും? ഒരു മരത്തിന്റെ താഴെ പോയി വളരെ പീസ്ഫുൾ ആയിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. എന്താ വിചാരിക്കുന്നേ? അവൻ പോയിട്ട് ആ മരത്തിന്റെ താഴെ ഇരിക്കുന്ന സമയത്ത് ഹി തോട്ട് ദാറ്റ് ലെറ്റ് ഹിം സിറ്റ് പീസ്ഫുള്ളി അണ്ടർ എ ട്രീ ആൻഡ് ഷുവർലി ഗോഡ് വിൽ സെൻഡ് സംവൺ ടു ഫീഡ് ഹിം. അല്ലെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി ഗോഡ് നിശ്ചയിച്ചിട്ടുണ്ടാവും, ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായി ആ വ്യക്തി എന്തായാലും എന്റെ അടുത്ത് വരും, എനിക്ക് ഫീഡ് ചെയ്യും, എനിക്ക് ഭക്ഷണം തരും. സുഖിച്ചിരിക്കുവാണ് ആ കാര്യം ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റഡ് വെയിറ്റഡ് വെയിറ്റഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നോ വൺ കം ടു ഫീഡ് ഹിം. ഒരു മനുഷ്യൻ പോലും അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവിടെ വരുന്നില്ല. അങ്ങനെ ഇരിക്കേ ഒരു വയസ്സായിട്ടുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ അവന്റെ നേരെ നടന്നു വരികയാണ്. അവിടെ വന്നതിന് ശേഷം ഈ വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ആ മടിയൻ അവന്റെ ഡിസപ്പോയിന്റ്മെന്റ് പറയാണ്. ദ ലേസി പേഴ്സൺ ഷെയർ ദിസ് ഡിസപ്പോയിന്റ്മെന്റ്. എന്താ പറയുന്നേ? എനിക്കാരും ഫുഡ് തന്നില്ല. അതായത് ഗോഡ് എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ നിശ്ചയിച്ചിരിക്കില്ലേ, പക്ഷെ ആരും എനിക്കൊന്നും കൊണ്ട് തന്നില്ല. ആ സമയത്ത് ഈ വൃദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? യു റീഡ് ദ മെസ്സേജ് ഓഫ് ഗോഡ് റോങ്. അതെ, നീ ദൈവം നൽകിയ മെസ്സേജിനെ റോങ് ആയിട്ടാണ് വായിച്ചിരിക്കുന്നത്. അതായത് എന്താ? ഗോഡ് ഡസ് നോട്ട് വാണ്ട് യു ടു ബിക്കം ദ ഫോക്സ്, ഇൻസ്റ്റെഡ് ഹി വാണ്ട് യു ടു ബിക്കം ദ ലയൺ. ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ആ കുറുക്കനാവാൻ വേണ്ടിയിട്ടല്ല നിന്നെ, പകരം എന്താ, ലയൺ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അതായത് വി ഓഫൻ അണ്ടർ എസ്റ്റിമേറ്റ് അവർ സെൽഫ് വോത്ത് ആൻഡ് ദാറ്റ് കീപ്സ് അസ് ഫ്രം അച്ചീവിങ് അവർ ട്രൂ പേർപ്പസ്. ബി ദ ലയൺ. ആ കാര്യമാണ് ആ ഒരു വ്യക്തി അവന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അതായത് കംഫർട്ട്, കംഫർട്ട് കിൽസ് പൊട്ടൻഷ്യൽ, പെയിൻ നറിഷ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എഫേർട്ട് എടുക്കാതെ, നമ്മൾ വർക്ക് ചെയ്യാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾക്ക് ആരെങ്കിലും ഇപ്പോൾ ഫുഡ് തരും, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ എപ്പോഴും ചെയ്തു തരും എന്നുള്ള എക്സ്പെക്ടേഷൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പൊട്ടൻഷ്യൽ അവിടെ ഇല്ലാതാവും. നിങ്ങൾ സ്വയം നിങ്ങളെ കിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യണം. ഈ പേഴ്സണൽ ഗ്രോത്ത് ഡസ് നോട്ട് കം ഫ്രം ജസ്റ്റ് തിങ്കിങ്. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ലേ. ഇറ്റ് കംസ് ഫ്രം ആക്ഷൻസ്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുക, നാളെ എനിക്ക് കോടീശ്വരിയാവണം, പക്ഷെ ഞാൻ പണിയെടുക്കില്ല, പക്ഷെ എനിക്ക് കോടീശ്വരിയാവണം, വെറുതെ ഇരുന്ന് കോടീശ്വരിയാവണം, ഞാനാവോ? ഒരിക്കലുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ ഗായ്സ്. സോ personal growth does not come from just thinking, it comes from actions. Nammal cheyide pattu. Appo do not underestimate your own worth. You were meant to rise, not rest. Okay, oru karyam kodi enikku ningalodu parayanullu, do not wait to be the feed like the fox, rise like the lion. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഒരു കുറുക്കനായി മാറരുത്, പകരം എന്താവണം, ലയൺ, അസിംഹത്തെ പോലെ ആവണം. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കഥ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞത് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയട്ടെ. ഇപ്പൊ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. കൃത്യം ദൈവം ഒരു 9:30 ആവുന്ന സമയത്ത് സിനിമ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയിലിയാണ്. അപ്പോ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. Keep on listening, Ahalya from 90.4 KTK to Kutukuda.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: സെല്ലുലോയിഡ്.
4: ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. വെള്ളത്തിനിടയിലെ വിസ്മയങ്ങളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഒന്നിക്കുകയാണ്. കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജെ ആയില്ല. ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമയുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് തിയേറ്ററുകളിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സിനിമയെ കുറിച്ചാണ്. അത് വേറൊരു സിനിമയുമല്ല, റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ഹൗ ഓൾഡ് ആർ യു. 15 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയ ചിത്രം കൂടി. ആ ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ടല്ലേ. സിനിമയിൽ മാത്രമല്ല, ഒരു പക്ഷേ യഥാർത്ഥത്തിലും ഒരു സ്ത്രീയുടെ വൻ തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ പ്ലോട്ടിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്, ആ ഒരു കഥയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആ കഥയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേട്ടാലോ? യെസ്, ഒരു മനോഹരമായ പാട്ട് കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താം സെല്ലുലോയിഡിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലലോഡ്. സെല്ലലോഡുമായി കൂടിയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലെ നിരുപമയെ കുറിച്ചാണല്ലേ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാധാരണ ക്ലർക്കാണ് നിരുപമ. നമ്മളൊക്കെ ദിവസം കാണുന്ന സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ഭർത്താവിനും മകൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാധാരണ 36-കാരി. അതെ, ഭർത്താവ് രാജീവ്, ഒരു മകളുമാണ് അവർക്കുള്ളത്. ഈ ഭർത്താവായിട്ടുള്ള രാജീവിനും മകൾക്കും അയർലൻഡിലേക്ക് കുടിയേറാനാട്ടോ വളരെ വലിയൊരു ആഗ്രഹം. എന്നാൽ നിരുപമയുടെ പ്രായവും സാഹചര്യവും കാരണം അവൾക്ക് അവിടെ ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി ഒരു അവസരം ലഭിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ്, ആ മീറ്റിംഗിൽ വെച്ച് അവൾ ബോധം കെട്ട് വീഴാണ്. പിന്നീടാണെങ്കിൽ പറയണ്ടല്ലോ പുവിയില്, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലേ. പിന്നീട് സോഷ്യൽ മീഡിയയിൽ അവൾ കടുത്ത പരിഹാസങ്ങൾക്ക് ഇരയാവുകയാണ്. ആ ചിത്രങ്ങൾ വൈറലാവുന്നു, വീഡിയോ ക്ലിപ്സ് വൈറലാകുന്നു, മൊത്തത്തിൽ നാണക്കേടാവാണ്. ഒടുവിൽ എന്താണ്, ഭർത്താവും മകളും അവളെ നാട്ടിൽ തനിച്ചാക്കിയിട്ട് അയർലൻഡിലേക്ക് പറക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആകെ തകർന്നു പോയ ഒരു നിരുപമ അല്ലെ. ആ തകർന്നു പോയ നിരുപമ പിന്നീട് എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ലൈഫിനെ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുക, ആ ഒരു കാര്യമാണ് ഇനി ഈ ഒരു സിനിമയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സെല്ലലോഡിൽ കഥ തുടരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരാൻ പോവാണ്. ഇന്നത്തെ സിനിമ വിശേഷം ഹൗ ഓൾഡ് ആർ യു, കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അങ്ങനെ നിരുപമയെ നാട്ടിൽ തനിച്ചാക്കി അവരങ്ങ് പറഞ്ഞിരിക്കുകയാണല്ലേ. അങ്ങനെ തനിച്ചായ നിരുപമയുടെ ലൈഫിലേക്ക് തന്റെ പഴയ കോളേജ് സുഹൃത്ത് കടന്നു വരികയാണ്. പണ്ട് കോളേജിൽ തിളങ്ങി നിന്ന ആ പഴയ നിരുപമയെ ആ സുഹൃത്ത് വീണ്ടും അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ഓർമ്മിപ്പിക്കലോടുകൂടി കഥ മൊത്തത്തിൽ മാറുകയാണ് കേട്ടോ. അതായത് നിരുപമ സ്വന്തം ആ ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ആ ഒരു മൊമെന്റ്, തന്റെ മനസ്സിലെ വലിയൊരു പാഷനായിട്ടുണ്ടായിരുന്ന ടെറസ് പച്ചക്കറി കൃഷിയിലേക്ക് അവൾ എന്തെയാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങാണ്. വിഷമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികൾ അവൾ അങ്ങനെ ആ ഒരു പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി ആ പച്ചക്കറികൾ ഒരു വലിയ വ്യവസായിയുടെ ശ്രദ്ധയിൽപ്പെടുകയും വലിയൊരു കല്യാണത്തിന് പച്ചക്കറി എത്തിക്കാനുള്ള വലിയൊരു ഓർഡർ അവൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയൽക്കൂട്ടത്തിലെ സ്ത്രീകളെയും കൂടെ ചേർത്തുകൊണ്ട് അവൾ വലിയൊരു ഹരിത വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ്. ഇതിനിടയിലാണ് എല്ലാം ഇട്ടെറിഞ്ഞ് വരാനായിട്ട് ഭർത്താവ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ തന്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ വേണ്ടി അവളവിടെ തീരുമാനിക്കുകയാണ്. അതിനുശേഷം അവളുടെ ഈ ഒരു വലിയ വിജയം പിന്നീട് എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത് കേൾക്കാം. സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: മടങ്ങിയെത്താം സെല്ലലാഡിലേക്ക്. സെല്ലലാഡിലെ ഇന്നത്തെ സിനിമ വിശേഷം ഹബോൾ ടാറിയു. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അങ്ങനെ നമ്മുടെ നിരുപമയുടെ ജൈവകൃഷി മോഡലുണ്ടല്ലോ, കേരള സർക്കാർ ഏറ്റെടുക്കുകയും അവൾ ആ പ്രൊജക്ടിന്റെ ചീഫ് വിഷണറായിട്ട് മാറുകയും ചെയ്യാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും കാലം അവളെ പരിഹസിച്ചവർക്ക് മുന്നിൽ അവൾ തലയുയർത്തി നിന്നു. ഒടുവിലാണെങ്കിലോ ആദ്യ കൂടിക്കാഴ്ച പരാജയപ്പെട്ട അതേ രാഷ്ട്രപതി നിരുപമയെ വീണ്ടും ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവൾ ഈ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി, ഈ ഒരു മാതൃകയെ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ഈ ഒരു ക്ഷണം. അങ്ങനെ സിനിമയുടെ അവസാനം മകൾ പണ്ട് രാഷ്ട്രപതിയോട് ചോദിച്ച ആ ചോദ്യത്തിന് നിരുപമ മറുപടി നൽകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളുടെ കാലാവധി, എക്സ്പയറി ഡേറ്റ്, ആ ഒരു എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കുന്നത് ആരാണ്? യെസ് ഫ്രണ്ട്സ്, ഈ പ്രായം എന്നത് വെറും ഒരു അക്കം മാത്രമാണല്ലേ. സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനും പ്രായം ഒരു തടസ്സമേയല്ല. ആ ഒരു കാര്യമാണ് ഈ ഒരു സിനിമ ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മനോഹരമായ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ സെല്ലോയിഡും ഇവിടെ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രായമായി എന്നൊരു കാരണത്താൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഒരിക്കൽ കൂടി കാണണം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കാണണം, കണ്ടവരാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കണം. നമുക്ക് എന്ത് സാധിക്കും എന്നൊരു കാര്യം നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു പ്രചോദനമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് മാറാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളുടെ കാലാവധി നിശ്ചയിക്കുന്നത് ആരാണ്? യെസ്, ഈ ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ സെല്ലലോയിഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലലോയിഡുമായി ഒത്തിരി സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിംഗ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അയ്യോ അയ്യോ
1: എന്താടാ
0: അയ്യോ മാല പോയി
1: ഇവിടെ
0: അയ്യോ
1: ഇവന്റെ പോക്കറ്റിലുണ്ടോ
0: ഈശ്വര ആ മാല എവിടെ പോയി

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ

0: അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രമൻ, പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൌകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: ഫുൾ ഓൺ വൈബിൽ നമുക്ക് ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇപ്പം മഴ പെയ്യേണ്ട സമയമല്ല, പക്ഷെ എന്നാലും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. പുറത്തിപ്പോൾ നല്ല വെയിലാണ്, വെയിൽ വരാനുള്ള സമയമല്ലെന്ന് എനിക്കറിയാം. നല്ല വെയിലാണ്, ലിറ്ററലി കത്തിക്കരിഞ്ഞു പോകുന്നൊരു വൈബ്. ഈ സമയത്ത് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശരീരത്ത് മുഴുവൻ ടാനിങ് ഉറപ്പാണ്. എനിവേ, സീൻ ഒന്ന് സങ്കല്പിച്ച് നോക്കാമല്ലോ. നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫുൾ ഹൈപ്പിൽ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഔട്ട്ഫിറ്റൊക്കെ സെറ്റാക്കി റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്ത് നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്, ചിൽ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട് ട്രെയിനിൽ നിന്ന്. എന്താണ് അനൗൺസ്മെന്റ്? അറ്റൻഷൻ പ്ലീസ്, നിങ്ങളുടെ ട്രെയിൻ കുറച്ച് വൈകിയേ എത്തും എന്നുള്ളത്. കുറച്ച് വൈകി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ ലേറ്റാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തോട്ട് എന്താ നമ്മുടെ മനസ്സിലേക്ക് വരിക? ഓ, ഇനിയിപ്പം എന്ത് ചെയ്യും അല്ലേ? ഒരു മണിക്കൂർ ലേറ്റാണ് ട്രെയിൻ, ഉച്ച സമയമാണ്, എന്താണ് ചെയ്യുക എന്ന് ഒരു ഐഡിയ ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഐഡിയ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ പാട്ടുകൾക്ക് ശേഷമാണ് നമ്മളത് കേൾക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഐഡിയ? ഇങ്ങനെ ഉച്ച സമയത്ത് ട്രെയിൻ ഇങ്ങനെയുള്ള പണി പറ്റിച്ചാൽ, അല്ലെങ്കിൽ ട്രെയിൻ ലേറ്റായി നമുക്ക് പണി തന്നാ, നമ്മളെ പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ആലോചിക്കണ്ട. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൂടെ കാലിഡോസ്കോപ്പിൽ ആരാണുള്ളത്? ഞാൻ അഭിരാമിയാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് തൊട്ടുകൂടാ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഉച്ച സമയത്ത് ഇങ്ങനെ ട്രെയിനൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ ലിറ്ററലി നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. മണിക്കൂറുകളോളം നമ്മൾ ആ പ്ലാറ്റ്ഫോമിലോ കോച്ചിലോ ഒക്കെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വിശപ്പ് വരും, എനർജിയും ഫുൾ ഡൗൺ ആകും, ഫുൾ നമ്മളൊരു നെഗറ്റീവ് ബിഹേവിയറിലേക്ക് ആയിപ്പോകും. ഇത്രയും സമയം വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആകെ കയ്യിൽ നിന്നെല്ലാം പോകും. എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇത്ര സമയം ലേറ്റ് ആകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വിചാരിക്കാൻ വരട്ടെ, വെയിറ്റ്. ഇപ്പോൾ നിങ്ങളൊരു പ്രീമിയം ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു കിടിലൻ നിയമമുണ്ട്, ഫുൾ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു നിയമമാണ്. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഐ വിൽ സ്പിൽ ദ ടീ. അതായത് ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, തിരിച്ചു വരുമ്പോഴത്തേക്കും പറയാന്നുള്ളൊരു കാര്യം, IRCTC വക മെയിൻ ക്യാരക്ടർ എനർജി ഉള്ള ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം ട്രെയിനുകൾ, അതായത് രാജധാനി, ശതാബ്ദി, ദുരന്തോ, വന്ദേ ഭാരത് ഒക്കെ 2 മണിക്കൂറോ അതിൽ കൂടുതലോ ലേറ്റായി നമുക്ക് പണി തന്നാൽ, നമുക്ക് പോസ്റ്റ് തന്നാൽ നമ്മളവിടെ വിശന്നു തളർന്നിരിക്കേണ്ട കാര്യമില്ല. നിയമപ്രകാരം, അക്കോർഡിംഗ് ടു ലോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡും സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ തരാൻ റെയിൽവേ ബാധ്യസ്ഥരാണ്. ട്രെയിൻ വൈകുന്ന സമയം അനുസരിച്ച് ഫ്രീ ചായ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. 0 rupees സ്പെൻഡ്. ഇനി ട്രെയിൻ 3 മണിക്കൂറിൽ കൂടുതൽ വൈകുകയാണെങ്കിൽ ഫുൾ 100% റീഫണ്ടോടുകൂടി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും ആ നിയമത്തിൽ പറയുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ചില അവകാശങ്ങൾ ഇന്ത്യൻ റെയിൽവേസ് നമുക്ക് തരുന്നുണ്ട്. ഇതുപോലെയുള്ള കട്ട നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യാറും ഉണ്ടാകും അല്ലേ, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള നിയമങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ കാലിഡോസ്കോപ്പിൽ അടുത്ത സൂപ്പർ ഹിറ്റ്സിലേക്ക് പോവാണ്. ട്രാക്സ് കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തിരിച്ചു വായോ. ഇത് അഹല്യ FM 90.4 കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തുട്ടാ ചെക്കന്റെ വിനയം? ചില ആളുകളുടെ വിനയം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളങ്ങ് ഇല്ലാണ്ടായി പോവും, നമ്മളങ്ങ് വീണു പോവും അല്ലേ. വിനയം എന്ന് പറയുന്നത് ഒരു ചെറിയ ക്വാളിറ്റി ഒന്നുമല്ല. സാധാരണ നമ്മളൊക്കെ എങ്ങനെയാ, ചില ആളുകൾ വിനയം കാണിക്കാൻ വേണ്ടി വിനയം കാണിക്കാറുണ്ട്. അയ്യോ, വലിയ ഭവ്യതയോടെ, വളരെയധികം, അതും ചില ആളുകളുടെ അടുത്ത് മാത്രം വിനയം കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർ ഒരു സംഭവം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് മാസമായിരിക്കും എനിക്കെല്ലാം അറിയാം എന്നൊരു ചെറിയ ഗുമസ്തൽ ലുക്കിലൊക്കെ നമ്മളിൽ വരും. അത് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷേ ലൈഫിലെല്ലാം നേടിയെടുത്ത ശേഷവും ഒരു തുടക്കക്കാരന്റെ വിനയത്തോടെ, അല്ലെങ്കിൽ ഒരു ബിഗിന്നറിന്റെ ഒരു മൈൻഡോടുകൂടി, അതേ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി മുന്നോട്ട് പോവാനായിട്ട് പറ്റുമോ സക്കീർ ഭായിക്ക്? അങ്ങനെ പറ്റുന്ന ഒരാളുണ്ട്, ആരാണ് എന്ന് പറഞ്ഞു തരട്ടെ. ആ വിനയം എന്ന് പറയുന്ന ക്വാളിറ്റിയും എല്ലാ ക്വാളിറ്റിയുള്ള ഇപ്പോഴും ലോകത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കുന്ന ആ ഒരു സംഭവത്തിന്റെ നെറുകയിലാണ്, ഉത്തുംഗ ശൃംഗത്തിലാണ് അയാൾ നിൽക്കുന്നതെങ്കിലും അത്രയധികം ഭവ്യതയോടെ, വിനയത്തോടെ മറ്റെല്ലാരെയും കാണുന്ന, എല്ലാ കാര്യങ്ങളിലും ആ ഒരു ആകാംക്ഷയോടെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് അദ്ദേഹം. ആരാണ് എന്ന് ഞാൻ പറയാം, ഒരു ക്ലൂ തരാം. അദ്ദേഹം വെറും ഒരു സ്റ്റാർ അല്ല, ഒരു സൂപ്പർ സ്റ്റാർ ആണ്. വെറും ഒരു ഇതിഹാസമല്ല, ഒരു വമ്പൻ ഇതിഹാസമാണ്. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ മൈൻഡോടുകൂടിയാണ്. എപ്പോഴും വിനയത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. നമുക്ക് അയാളെ കുറിച്ച് കേൾക്കാം കാലിഡോസ്കോപ്പിൽ. ബിഫോർ ദാറ്റ് നമ്മൾ പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് വരുമ്പോഴത്തേക്കും ആ പറഞ്ഞ മാസ് ആളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇതാരെ കുറിച്ചാ സംസാരിക്കണേ എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ. വിനയം എന്ന് പറയുന്നത് ചെറിയ ക്വാളിറ്റി അല്ല എന്ന് നമ്മളെയൊക്കെ എല്ലാ പ്രാവശ്യവും കാണിച്ചു തരുന്ന ഒരു വലിയ നടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ ഫീൽഡിലെ, അദ്ദേഹത്തിന്റെ അഭിനയം എന്ന് പറയുന്ന ഫീൽഡിലെ അൾട്ടിമേറ്റ് കിങ് ആയിട്ട് പോലും ഇന്നും ഒരു ബിഗിനറെ പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ ഇല്ലേ, അത് നമ്മൾ കാണാതെ പോകരുത്. എന്ത് പുതിയ കാര്യമാണെങ്കിലും ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോടുകൂടി എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ലാലേട്ടനെ കുറിച്ചിട്ട് പല ആളുകളും പല പോസ്റ്റുകളും ഇട്ടിട്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഇപ്പൊ ലാലേട്ടൻ മാത്രമല്ല, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ, AR റഹ്മാൻ, അങ്ങനെ കുറേ ഉയരത്തിലെത്തിയിട്ടും ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടും സിമ്പിളായിട്ട് ജീവിക്കുന്ന ചില ആളുകൾ നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ ആണ് അല്ലേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ ഇന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ബി ലൈക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല തൂഫാൻ വാരിയർ കൂടിയാണ് ലാലേട്ടൻ. നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് ലാലേട്ടൻ രണ്ട് സിനിമകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചില ക്വാളിറ്റീസ് ഒക്കെ ചില ആളുകളിൽ നിന്ന് നമ്മൾ പഠിച്ചതുകൊണ്ട് പകർത്തി നമ്മുടെ ലൈഫിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്തതുകൊണ്ടൊന്നും ഒരു പ്രശ്നം വരില്ല. നല്ലത് എപ്പോഴും സ്വീകരിക്കുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രാവൽ ഫ്രീക്സ് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലിസണേഴ്സിന്റെ കൂട്ടത്തില്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാ പിടിച്ചോ, നിങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോകുന്ന ഒരു കിട്ടിലൻ സംഭവമാണ് ഞാൻ പറയാൻ പോണേ. ബക്കറ്റ് ലിസ്റ്റില് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലം നോക്കി വെച്ചിരിക്കുന്നത് ഇവർക്ക് ഒരു ലോട്ടറിയാണ്. എപ്പോഴെങ്കിലും അരുണാചൽ പ്രദേശിലേക്ക് പോകണം, അരുണാചലൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന വാർത്ത കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്റെ അമ്മി ഇതാരും എന്താ ഇത്ര നേരമായിട്ടും പറഞ്ഞുതരാത്തേ എന്നൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. മഞ്ഞും മലയും ഒക്കെ ഓർമ്മ വരും. എന്താണ് സംഗതി എന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നമ്മൾ പാട്ട് കേട്ടിട്ട് വരുന്നതിന് ശേഷമായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓപ്പറേഷൻ അരുണോദയ, ഓപ്പറേഷൻ അരുണോദയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അരുണാചൽ പ്രദേശിലെ ഒരു പുതിയ സാഹസിക വിനോദ സഞ്ചാര സാധ്യതകൾ ഇതാ തുറന്നുകൊണ്ട് വന്നിരിക്കുകയാണ്, ഓപ്പറേഷൻ അരുണോദയ. ഐ അരുണാചൽ പ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യൻ്റെ മോനെ മഞ്ഞും മലകളും ഒക്കെ ഓർമ്മ വരും അല്ലേ. ഇനി അവിടെ ഫുൾ അഡ്വഞ്ചർ വൈബായിരിക്കും എന്നാണ് പറയണേ. നമ്മൾ ഈ ഓപ്പറേഷൻ അരുണോദയ എന്ന് കേൾക്കുമ്പോഴത്തേക്കും പേര് കേൾക്കുമ്പോൾ ഒരു ആർമി മിഷൻ പോലെ തോന്നുമെങ്കിലും അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. സംഗതി കട്ട ട്രക്കിംഗ് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു ന്യൂസ് വേഗം ഷെയർ ചെയ്യുക. അരുണാചലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ സാഹസിക സഞ്ചാരികൾക്ക് നെഞ്ചിരിപ്പ് കൂട്ടുന്ന പുതിയൊരു ട്രക്കിംഗ് പാതയൊരുക്കുകയാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. പ്രോജക്റ്റ് ഓപ്പറേഷൻ അരുണോദയയുടെ ലക്ഷ്യം, അതായത് ഇപ്പോൾ തിങ്ബു പീക്ക് ഉണ്ട്, അവിടെ ബജ്രംഗ് പീക്ക് ഉണ്ട്, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാതയാണിത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നമുക്ക് തണുപ്പും വൈബും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാനായിട്ട് പറ്റും, ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഓപ്പറേഷൻ അരുണോദയത്തിൻ്റെ ഔദ്യോഗിക തുടക്കമൊക്കെ കഴിഞ്ഞു, ഔദ്യോഗിക ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ജസ്വന്ത്ഗഡ് വാർ മെമ്മോറിയലിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു പദ്ധതി ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ട്രിപ്പ് പോവാൻ ട്രിപ്പ് മൂഡിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ന്യൂസ് വേഗം എത്തിച്ചോളൂ. ഇനി നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും അരുണാചൽ പ്രദേശ് കാണാനായിട്ട് പോകണം എന്നൊരു

0: പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്
3: ലിമിറ്റഡ് സിൻസ് 1962.
4: ഹരിതഭൂമി, ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
0: വലിയ ചെലവുകളോ വലിയ സ്ഥല സൗകര്യങ്ങളോ ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് 4 കോഴികളെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവര് ഇന്ന് ഒരുപാട് പേരുണ്ടല്ലേ. കെമിക്കലുകൾ ചേരാത്ത നല്ല നാടൻ മുട്ട ദിവസവും അടുക്കളയിൽ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എന്നാൽ വെറുതെ 4 കോഴികളെ വാങ്ങി വളർത്തിക്കഴിഞ്ഞാൽ മതിയോ? മുട്ടകൾ കൃത്യമായിട്ട് കിട്ടുമോ? അവയ്ക്ക് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല? എപ്പം മുതലാണ് ഈ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുക? വീടിൻ്റെ അകത്തേക്ക് വരാതെ എങ്ങനെ അവയെ നിയന്ത്രിക്കാനായിട്ട് പറ്റും? കോഴി വളർത്തുന്ന സമയത്ത് വീട്ടിൽ കോഴി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. വീട്ടിൽ 4 കോഴി വളർത്താനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനങ്ങളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മുടെ നാടൻ കോഴികൾ അല്ലെങ്കിൽ ഗ്രാമലക്ഷ്മി, BV380, ഗ്രാമപ്രിയ, കാവേരി തുടങ്ങിയ ഇനങ്ങൾ വീട്ടുമുറ്റത്ത് വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് ഓർക്കുക. ഈ ഇനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് ഇവ എളുപ്പത്തിൽ പൊരുത്തപ്പെടുകയും ചെയ്യും. 4 കോഴികൾ മാത്രമുള്ളത് കൊണ്ട് വലിയൊരു പൂവൻ കോഴിയുടെ ആവശ്യം സാധാരണയായിട്ട് വരാറില്ല. മുട്ടയ്ക്ക് വേണ്ടി മാത്രം പിടക്കോഴികളെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കോഴികളെ വാങ്ങുമ്പോൾ വിശ്വസ്തരായ കർഷകരിൽ നിന്നോ സർക്കാർ ഹാച്ചറികളിൽ നിന്നോ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. 2 മാസമെങ്കിലും പ്രായമുള്ള കോഴികളെ വാങ്ങുന്നതാണ് തുടക്കക്കാർക്ക് എപ്പോഴും എളുപ്പം. കാരണം ഇവയ്ക്ക് മരണനിരക്ക് വളരെ കുറവായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ കോഴികളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണനിരക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് 2 മാസം പ്രായമുള്ള കോഴികളെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുവളപ്പിലെ കോഴി വളർത്തലിനെ കുറിച്ചാണ്. ഇനി കോഴിക്കൂടിൻ്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞുതരാം. എങ്ങനെ വേണം ഒരു കോഴിക്കൂട് എന്നൊരു കാര്യം പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. കോഴി വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ 4 കോഴികൾക്ക് മാത്രമായിട്ട് വലിയൊരു തുക മുടക്കിയിട്ട് വലിയ കൂട് നിർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 4 കോഴിയെ വളർത്തുന്നുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ടയ്ക്ക്. ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് 4-5 കോഴിയെ വളർത്തുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കൂടൊന്നും ആവശ്യമില്ല, അതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. എന്നാൽ അവയ്ക്ക് രാത്രികാലങ്ങളിൽ സുരക്ഷിതമായിട്ട് പാർക്കാൻ ഒതുക്കമുള്ള ഒരു കൂട് വേണം. ഒരു കോഴിക്ക് ശരാശരി 1 മുതൽ 2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 6 മുതൽ 8 ചതുരശ്ര അടി വലുപ്പമുള്ള കൂട് മതിയാകും. എലി, പാമ്പ്, തെരുവ് നായ്ക്കൾ, പൂച്ച എന്നിവയുടെ ശല്യം ഉണ്ടാകാത്ത രീതിയിൽ കമ്പി വലകൾ കൊണ്ട് കൂട് സുരക്ഷിതമാക്കണം. കൂടിൻ്റെ തറഭാഗം നിലത്ത് നിന്നും അല്പം ഉയർന്നു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് മഴവെള്ളം കയറുന്നതും ഈർപ്പം തങ്ങി നിൽക്കുന്നതും തടയും. പിന്നെ കൂടിനുള്ളിൽ കോഴികൾക്ക് കാഷ്ടിക്കാനായിട്ട് തക്കവണ്ണം തറയിൽ ചിരട്ടക്കരിയോ മണലോ ഉമിയോ വിരിക്കാം. ഇത് ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുകയും വേണം. കൂടാതെ കൂടിനുള്ളിൽ വായുസഞ്ചാരം ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇതാണ് കൂടിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. 4 കോഴികൾ മാത്രമാണെങ്കിലും അവയ്ക്ക് കൃത്യമായ വാക്സിനുകൾ നൽകുന്നത് രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. സാധാരണയായിട്ട് ഹാച്ചറികളിൽ നിന്ന് വാങ്ങുന്ന 2 മാസം പ്രായമുള്ള കോഴികൾക്ക് അടിസ്ഥാന വാക്സിനുകൾ നൽകിയിട്ടുണ്ടാകും. എങ്കിലും വാങ്ങുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കണം. കോഴികളെ ബാധിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള രോഗമാണ് റാണിഘെറ്റ് അഥവാ കോഴി വസന്ത. ഇതിനെതിരെ F1 അല്ലെങ്കിൽ ലാസോട്ടോ വാക്സിനുകൾ നൽകാറുണ്ട്. കൂടാതെ മസൂരി രോഗത്തിനെതിരെയുള്ള വാക്സിനും പ്രധാനമാണ്. വെറ്ററിനറി ഹോസ്പിറ്റലുകളിൽ നിന്നോ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരിൽ നിന്നോ ഈ വാക്സിനുകൾ ലഭ്യമാണ്. കണ്ണിലോ മൂക്കിലോ തുള്ളികളായിട്ടോ അല്ലെങ്കിൽ കുടിവെള്ളത്തിൽ കലർത്തിയോ ആണ് ഇവ നൽകുക. കൂടാതെ 2 മുതൽ 3 മാസത്തിലൊരിക്കൽ കൃമിനാശിനി നൽകാനും ശ്രദ്ധിക്കണം. ഇനി മുട്ടയിട്ട് തുടങ്ങുന്ന കാലം എപ്പോഴാണ്? അതിനാണല്ലോ നമ്മൾ കോഴികളെ വളർത്തുന്നത്. അപ്പൊ എപ്പോഴാണ് മുട്ട കിട്ടി തുടങ്ങുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കോഴികള് എപ്പോ മുതൽ മുട്ടയിട്ട് തുടങ്ങുമെന്നത് അവയുടെ ഇനത്തെയും നൽകുന്ന തീറ്റയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പൊതുവെ BV380, ഗ്രാമലക്ഷ്മി തുടങ്ങിയ മെച്ചപ്പെടുത്തിയ ഇനങ്ങൾ 4.5 മുതൽ 5 കൊണ്ട്, അതായത് ഏതാണ്ട് 18 മുതൽ 20 മുതൽ മുട്ടയിട്ട് തുടങ്ങും. എന്നാൽ ശുദ്ധമായ നാടൻ കോഴികളാണെങ്കിൽ മുട്ടയിടാനായിട്ട് 5 മുതൽ 6 വരെ സമയമെടുത്തേക്കാം. കോഴിയുടെ തലയിലെ പൂവ് നല്ല ചുവപ്പ് നിറമാവുകയും അവ കൂടുകളിൽ പ്രത്യേകം സ്ഥലം തിരയാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത് മുട്ടയിടാറായതിന്റെ ലക്ഷണമാണ്. ആദ്യകാലങ്ങളിൽ മുട്ടയുടെ വലുപ്പം കുറവായിരിക്കുമെങ്കിലും പിന്നീട് സാധാരണ വലുപ്പത്തിലേക്ക് മാറും. തുടർച്ചയായ മുട്ട ഉൽപ്പാദനത്തിന് കോഴികൾക്ക് ദിവസവും 14 മുതൽ 16 മണിക്കൂർ വരെ വെളിച്ചം, സൂര്യപ്രകാശവും ആവശ്യമെങ്കിൽ രാത്രിയിലെ ബൾബ് വെളിച്ചവും ആവശ്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കോഴി വളർത്തലിനെ കുറിച്ചാണ്. ഇനി മുട്ടയിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ ഒരുക്കണമെന്ന് പറയാം നല്ലൊരു പാട്ടുവിശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടിൽ നാല് കോഴി വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി മുട്ടയിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. കൂടിന്റെ ഒരു കോണിലായിട്ട് കോഴികൾക്ക് മുട്ടയിടാൻ പ്രത്യേക പെട്ടികളോ അല്ലെങ്കിൽ ചെറിയ ചട്ടികളോ വെച്ചു കൊടുക്കണം. നാല് കോഴികൾക്ക് ഒരേ സമയം മുട്ടയിടാനായിട്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് പെട്ടികൾ ധാരാളമാണ്. ഇതിനുള്ളിൽ ഉണങ്ങിയ വൈക്കോലോ ചവറോ വിരിച്ചു കൊടുക്കാം. നിശബ്ദവും അല്പം ഇരുണ്ടതുമായ കോണുകളിലാണ് കോഴികൾ മുട്ടയിടാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മുട്ടയിടുന്ന പെട്ടി തറനിരപ്പിൽ നിന്ന് അല്പം ഉയർത്തി വയ്ക്കുന്നത് മുട്ടകൾ പൊട്ടിപ്പോകാതിരിക്കാനും മറ്റ് ജീവികൾ എടുത്തുകൊണ്ടുപോകാതിരിക്കാനും സഹായിക്കും. ദിവസവും കൃത്യസമയത്ത് മുട്ടകൾ ശേഖരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടിനുള്ളിൽ മുട്ടകൾ ദീർഘനേരം കിടന്നു കഴിഞ്ഞാൽ കോഴികൾ തന്നെ അത് കൊത്തിക്കുടിക്കാനായിട്ട് ശീലിക്കും. ഇത് ഒഴിവാക്കാനായിട്ട് കൃത്യമായ ശേഖരണം അത്യാവശ്യമാണ്. ഇനി ആഹാരക്രമം എങ്ങനെയാണെന്ന് പറയാം. കോഴികൾക്ക് കൊടുക്കേണ്ട ആഹാരക്രമം എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നാല് കോഴികളെ വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആ നാല് കോഴികൾക്ക് എങ്ങനെ ആഹാരം കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നാല് കോഴികളായതുകൊണ്ട് തന്നെ വലിയ തോതിൽ കോഴിത്തീറ്റ വാങ്ങി പണം കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അടുക്കളയിലെ അവശിഷ്ടങ്ങൾ, ബാക്കി വരുന്ന ചോറ്, കറിക്കഷ്ണങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവയാണ് ഇവയ്ക്ക് നൽകാൻ ഏറ്റവും ഉത്തമം. എങ്കിലും മുട്ടയിടുന്ന കോഴികൾക്ക് കാൽസ്യത്തിന്റെ അളവ് വളരെ കൂടുതലായിട്ട് വേണം. മുട്ടത്തോടിനെ കട്ടി കൂടാൻ വേണ്ടി കക്കത്തോട് പൊടിച്ചതോ അല്ലെങ്കിൽ മുട്ടത്തോട് തന്നെ നന്നായിട്ട് ഉണക്കി പൊടിച്ചതോ തീറ്റയിൽ നൽകും. പറമ്പിലെ പുല്ലും ചിതലുമൊക്കെ ഇവ സ്വയം കൊത്തി തിന്നുകയും ചെയ്യും. എപ്പോഴും കൂടിനുള്ളിൽ വൃത്തിയുള്ള കുടിവെള്ളം ലഭ്യമായിരിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ കുടിവെള്ളത്തിൽ നേരിയ തോതിൽ വൈറ്റമിൻ സിറപ്പുകളോ തുള്ളിമരുന്നുകളോ ചേർത്ത് നൽകുന്നത് കോഴികളുടെ ഉന്മേഷം കൂട്ടും. ഇനി ഈ കോഴികൾ വീടിന്റെ അകത്തേക്ക് വരാതെ എങ്ങനെ ശ്രദ്ധിക്കാം, അകത്തേക്ക് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കോഴി വളർത്തലിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി കോഴികൾ നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരാതെ നോക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞുതരാം. വീട്ടുമുറ്റത്ത് കോഴികളെ തുറന്നു വിടുന്ന സമയത്ത് അവ വീടിന്റെ ഉമ്മറത്തോ അടുക്കളയിലോ കയറി കാഷ്ടിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ. ഇത് ഒഴിവാക്കാനായിട്ട് ആദ്യമായി ചെയ്യാവുന്ന കാര്യം വീടിന് ചുറ്റും ചെറിയ ഉയരത്തിൽ ഒരു നെറ്റ് സ്ഥാപിക്കുക എന്നതാണ്. കോഴികൾക്ക് പറമ്പില് പ്രത്യേകം ഒരു ഏരിയ നെറ്റടിച്ച് വേർതിരിച്ച് നൽകിക്കഴിഞ്ഞാൽ അവ അവിടെ മാത്രം നടന്ന് തീറ്റ തിരഞ്ഞോളും. ഉമ്മറത്തേക്ക് വരാൻ സാധ്യതയുള്ള വഴികളിൽ താൽക്കാലികമായിട്ട് പ്ലാസ്റ്റിക് വലകളോ വെയിലുകളോ കെട്ടുന്നത് അവയുടെ വഴി തിരിച്ചുവിടാനായിട്ട് സഹായിക്കും. വീടിന്റെ വാതിലുകളിൽ കൊതുകിനെ പ്രതിരോധിക്കുന്ന നെറ്റ് ഡോറുകൾ വെക്കുന്നത് വഴി കാറ്റും വെളിച്ചവും കയറുകയും കോഴികൾ അകത്തേക്ക് വരുന്നത് പൂർണ്ണമായിട്ട് തടയുകയും ചെയ്യും. വീടിന്റെ ഉമ്മറത്ത് തീറ്റ അവശിഷ്ടങ്ങൾ ഇടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. കോഴി വളർത്തലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കോഴികൾക്ക് വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ തീറ്റ കിട്ടുമെന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കരുത്. എപ്പോഴും അവയ്ക്കുള്ള തീറ്റയും വെള്ളവും കൂടിന്റെ പരിസരത്തോ പറമ്പിലെ പ്രത്യേക സ്ഥലത്തോ മാത്രം നൽകുക. ഇത് അവയുടെ സ്വഭാവത്തെ പ്രതിരോധിക്കും. ഉമ്മറത്തേക്ക് കോഴികൾ വരുന്ന സമയത്ത് കൈയടിച്ചോ ചെറിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിയോ അവയെ ഓടിക്കുക. നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നത് അപകടകരമാണ് എന്നവ മനസ്സിലാക്കുകയും ആ പ്രദേശം ഒഴിവാക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. 4 കോഴികൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ അവയെ കൃത്യമായിട്ട് കൂട്ടിൽ കയറ്റാനായിട്ട് എളുപ്പമാണ്. പകൽ സമയത്ത് പറമ്പിൽ ചരൽ മണ്ണും ഇലക്കൂട്ടങ്ങളുമുള്ള ഭാഗങ്ങളിൽ അവയ്ക്ക് ചിക്കി ചിൻ നടക്കാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ അവ വീട്ടുപരിസരം വിട്ട് ദൂരേക്ക് പോകില്ല. വലിയ അധ്വാനമൊന്നുമില്ലാതെ തന്നെ ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 കോഴികളിൽ നിന്ന് നമുക്ക് ദിവസവും ആവശ്യത്തിനുള്ള മുട്ടകൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. ശരിയായിട്ടുള്ള കൂടും മിതമായ തീറ്റയും ചെറിയ ചില പ്രതിരോധ മാർഗങ്ങളും ഉണ്ടെങ്കിൽ കോഴി വളർത്തൽ തികച്ചും ആനന്ദകരമായിട്ടുള്ള ഒരു വിനോദവും ലാഭകരമായിട്ടുള്ള ഒരു വരുമാനവുമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. വീട്ടിൽ 4 കോഴികളെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

എന്താ പറയാ, നല്ല പാടത്തിറങ്ങി ഫുട്ബോൾ കളിക്കാനുള്ള ഒരു മൂഡാണ് ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് വീട്ടിലിങ്ങനെ ഇരുന്ന് ചിപ്സും ചായയും കുടിച്ചൊക്കെ വെറുതെ മഴയൊക്കെ നോക്കിയിരിക്കാൻ ഇഷ്ടമായിരിക്കും. മഴയത്ത് ജോലി ചെയ്യുന്നത് വല്ലാത്ത പാടാണ്, മഴയത്ത് രാവിലെ എഴുന്നേൽക്കുന്നത് വല്ലാത്ത പാടാണ് അല്ലേ? അങ്ങനെ മഴയാണ് ഇപ്പോഴത്തെ നമ്മുടെ സംസാര വിഷയം. മഴ മൂലം വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു മഴക്കാലം ആയിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് നമുക്ക് ആശിക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ മഴയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഓൺ സ്പോട്ടിൽ പ്ലേ ചെയ്ത് തരാൻ വേണ്ടി ഇൻസ്റ്റന്റ് പാട്ടായിട്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സമയം നോക്കുമ്പോൾ കൃത്യം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. വിശപ്പിന്റെ വിളി വരുന്ന സമയത്ത് നമ്മൾ ഈ ഉച്ച നേരത്ത് എനിക്ക് തോന്നുന്നുണ്ടാണല്ലോ നമ്മൾ എല്ലാവരും ഒരു പലകയും പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. ഏത് പലകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ചില ആളുകൾ മെസ്സേജ് അയക്കുന്നു, കിട്ടാത്തപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് പോണു, അങ്ങനെയുള്ള പല കാഴ്ചകളും നമുക്ക് ഈ ഇൻസ്റ്റന്റ് പാട്ടിൽ കാണാൻ പറ്റും. കാരണം നമുക്ക് എല്ലാം സ്പോട്ടിൽ വേണമല്ലോ, നമ്മൾ മെസ്സേജ് അയക്കുന്നു അപ്പം തന്നെ വായിക്കണം, അപ്പം തന്നെ പ്ലേ ചെയ്ത് തരണം, അതാണല്ലോ നമ്മുടെ ഒരു വാശി അല്ലേ. അപ്പോൾ അതെല്ലാം ആ വാശിയൊക്കെ മാറ്റിവെച്ച് ക്ഷമ എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യവുമായിട്ട്, വലിയൊരു പ്രതീകമായിട്ട് പാട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് ഇൻസ്റ്റന്റ് പാട്ട്. അപ്പം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇൻസ്റ്റന്റായിട്ട് മെസ്സേജ് അയച്ചോളൂ, നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളൊക്കെ കിട്ടട്ടെ. അടിപൊളിയായിട്ട് നമുക്ക് ആദ്യത്തെ പാട്ട് കേട്ടുകൊണ്ട് തുടങ്ങാം. എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ് ജോ മോഹൻ്റെ സുവിശേഷങ്ങൾ എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി സുജാത മോഹൻ, നജീം അർഷാദ് എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു നല്ല പാട്ട്. ഈ പാട്ട് എന്താണെന്നറിയില്ല, എനിക്ക് മഴ പെയ്യുമ്പോഴത്തേക്കും ഈ പാട്ട് കേൾക്കാനാണ് തോന്നുന്നത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മഴയത്ത് ചില ആളുകൾ പറയും, മഴയത്ത് നീ

0: പാട്ട് ചോദിക്കാനും പാട്ട് കേൾക്കാനുമുള്ള നമ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8281509000 എന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ട് പാട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെയാവാം. എന്തായാലും മഴയുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് പാട്ട് കേൾക്കണം, ആർക്ക് ഡെഡിക്കേഷൻ പറയണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാട്ടോ. ഇൻസ്റ്റഗ്രാമിലൂടെയും നമ്മൾ സോങ് റിക്വസ്റ്റുകളൊക്കെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അഹലി FM 90.4 ഇൻസ്റ്റാ ഹാൻഡിലേക്ക് പോവുക, ഒരു ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, ഈ പാട്ട് വേണം, നിങ്ങളുടെ പേര് സ്ഥലം കൂടെ വെച്ച് കഴിഞ്ഞാൽ പാട്ട് നമുക്ക് കേൾക്കാം അടിപൊളിയായിട്ട്. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ജഗൻ ചേട്ടാ, മഴയുണ്ടോ? എന്റെ അമ്മച്ചി, എന്തൊരു ചോദ്യമാണെന്നല്ലേ.
1: ഇന്നലെ രാത്രി കുടിച്ച മഴയാണ്. എനിക്ക് തോന്നുന്നത് ഈ ലെവലിൽ ഈ ഒരു വണ്ടി കൂടെ പെയ്ത് ഇവിടെ വെള്ളപ്പൊക്കം വരുന്നു.
0: അതെയോ? എന്നാ കുറച്ച് മൂന്നും
1: നാലും തവണ വെള്ളപ്പൊക്കം വന്ന സ്ഥലമാണതേ.
0: ഓക്കെ.
1: അപ്പൊ എനിക്ക് വേണ്ട സോങ് വന്നിട്ട് മറ്റേ 1000 മേനയില് പൊന്നു വിതച്ചാൽ എന്നുള്ള സോങ്ങാണ് വേണ്ടത്.
0: ഓക്കെ ഓക്കെ. എന്താണ്
1: എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ.
0: ഓക്കെ ജഗൻ ചേട്ടാ, അപ്പൊ മഴയൊക്കെ കണ്ട് ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കൂ. ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് മലപ്പുറത്ത് നിന്ന് ജഗൻചേട്ടനാണ്. ജഗൻചേട്ടന്റെ സൗണ്ടിനൊപ്പം മഴയുടെ ശബ്ദം കൂടെ കേൾക്കാൻ പറ്റുണ്ടായിരുന്നു. എനിവേ, അപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ചോദിച്ചിട്ടുള്ള പാട്ട് 1000 മേനി എന്ന സിനിമയിലെ പൊന്നു വിതച്ചാലും എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. സത്യനാരായണൻ ചേട്ടന്റെ മെസ്സേജ് ആണ്. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം അനുവാദമില്ലാതെ അകത്തു വന്നു എന്ന പാട്ട് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സസ്നേഹം സത്യനാരായണൻ ഫ്രം പുതുശ്ശേരി. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമ്മൾ പവറായിട്ട് തിരിച്ചെത്തും. നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളയാൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ പാട്ട് ചോദിക്കാനും വിളിക്കാനും പറയാനൊക്കെ ഉള്ള നമ്പർ മറക്കണ്ട. 82 81 50 90 00 82 81 50 9000.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. സമയം 12:18 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എനിക്കൊപ്പം അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ അഭിരാമി, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: ചിറ്റൂരിന് നാഗരാജാണ്. ഇവിടെ നല്ല മഴയാണ്.
0: ഇവിടെയും നല്ല മഴയാ. അപ്പോ എന്താണ് ഈ മഴയത്ത് എന്താണ് ഏറ്റവും ഇഷ്ടം? പണിയെടുക്കാനാണോ ഇഷ്ടം, പണിയെടുക്കാണ്ടിരിക്കാനാണോ ഇഷ്ടം, കിടന്നുറങ്ങാനാണോ ഇഷ്ടം, ഭക്ഷണം കഴിക്കാനാണോ ഇഷ്ടം?
1: ഇല്ല, പണിയെടുക്കണം.
0: പണിയെടുക്കണം, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണം, ഇടയ്ക്ക് പാട്ട് കേൾക്കണം അല്ലേ?
1: ഇപ്പൊ തന്നെ ചായ കുടിച്ചോളൂ, ചോറ് ചായ.
0: ആഹാ, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും. 12 നേരത്തൊക്കെ ചായ കുടിക്കുവോ? പിന്നെ മഴയും കൂടി ആകുമ്പോഴത്തേക്കും ഒരു ചൂട് ചായ നല്ലതാണ്. അടിപൊളി. അപ്പൊ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ, പറയൂ.
1: എനിക്ക് കളുക എന്ന സിനിമയിലെ ആമ്പളയ്ക്കും പമ്പളയ്ക്കും പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്.
0: ആഹാ, ഒരു നാലുപേര് പാടുന്നോ? പാടാൻ വന്നല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം പഠിച്ചിട്ട് പാടണം ഇൻസ്റ്റന്റ് പാട്ടിൽ, കേട്ടോ? ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ മഴയത്ത് മഴയൊക്കെ ആസ്വദിച്ച് പണിയെടുത്തോണ്ടിരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുക എന്ന സിനിമയിലെ ആമ്പിളക്കും പൊമ്പിളക്കും എന്ന പാട്ട് യുവൻ ശങ്കർ രാജ മ്യൂസിക് ചെയ്ത പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം എത്തുന്ന അടുത്ത സോങ് ചോദിച്ചിട്ടുള്ളത് നേത്രയാണ്. നേത്ര രാഗേഷ്, നേത്രയുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് ചേച്ചി, എനിക്ക് തരംഗം എന്ന മൂവിയിലെ മിന്നുന്നുണ്ടേ മുല്ല പോലെ എന്ന സോങ് വെച്ച് തരുമോ? ഐ എം എ ബിഗ് ടൊവിനോ ഫാൻ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൊവിനോ ഫാൻ ആയിട്ടുള്ള നേത്രയ്ക്ക് വേണ്ടിയിട്ട് മിന്നുന്നുണ്ടേ മുല്ല പോലെ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അടിപൊളി ഒരു പാട്ടാണ്, ഭയങ്കര രസമാണ്. ആ ഒരു പാട്ട് കേൾക്കാൻ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. നമ്മളിങ്ങനെ റൊമാൻറ്റിക് ആക്കുന്ന ഒരു പാട്ടാണ് കാർത്തിക്കിൻ്റെ ശബ്ദത്തിൽ തരംഗം എന്ന സിനിമയിലെ മിന്നുന്നുണ്ടേ മുല്ല പോലെ എന്ന പാട്ട്.

0: ഇതുവരെ തീർന്നില്ലേ, പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ അടുത്ത പണി തരാം.
1: ഏത് നേരവും തീർന്നില്ലേ തീർന്നില്ലേ തീർന്നില്ലേ എന്ന് തീരാ ഞാനിത് തിന്നുമല്ല. ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കഴിയണ്ടേ? എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, അങ്ങനെ മതിയായിരുന്നു. ആ ഒരു ഓർഡർ അല്ലേ നമ്മൾ ഇത്ര നാൾ പഠിച്ചു വന്നത്. പിന്നിപ്പോ എന്താ ഈ ടൈപ്പിങ്ങിന് മാത്രം ഇങ്ങനെ ഒരു മാറ്റം? മൊത്തത്തിലൊരു ഓർഡർ മാറ്റിയിട്ടുള്ള കളികള്.
0: ഓ, അതാണോ വലിയ കാര്യം? ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതായത് ഈ പറഞ്ഞ എ ബി സി ഡി എഫ് ജി ആ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരുന്നു കീബോർഡ്. പക്ഷേ ഈ ടൈപ്പിംഗ് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പമായി മാറി. അവര് അവരുടെ ജോലി വളരെ സ്പീഡിൽ ചെയ്തു തുടങ്ങിയപ്പോ ടൈപ്പ് റൈറ്ററിലെ മെറ്റൽസ് തമ്മിൽ കൂട്ടിയിടിച്ച് കംപ്ലൈന്റ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ മെഷീൻസ് കംപ്ലൈന്റ് ആവാതിരിക്കാനും അതുമൂലം കമ്പനിക്ക് നഷ്ടമാവാതിരിക്കാനും അത് മാത്രമല്ല ടൈപ്പിംഗ് ജോലി കുറച്ച് സ്ലോ ആക്കാനും വേണ്ടിയിട്ടാണ് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ഇങ്ങനെയൊരു കീബോർഡ് കണ്ടുപിടിച്ചത്. ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാലോ?
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. വാർത്തകൾ വിശദമായി. വയനാട് കള്ളാടി ദുരന്തപാതാ സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിനിടയാക്കിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതികാനുമതി സംബന്ധിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കും. പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിരുന്നുവെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തത് അടക്കം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി കൈമാറിയെന്നത് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നുവെന്നും വിഴിഞ്ഞത്തിന്റെ താൽപര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ബലികഴിക്കില്ലെന്നും വി ഡി സതീശൻ അറിയിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ അമിത്ഷാ തൃപ്തി അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്തമേഖല അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്തുനിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായി ഇന്നും ഊർജ്ജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. കിടാവർ നായ്ക്കളും തിരച്ചിലിനുണ്ട്. കനത്ത മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഇന്നലെ രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുരങ്കപാത നിർമ്മാണ തൊഴിലാളികളായ ഇതര സംസ്ഥാനക്കാരാണ് മരിച്ചത്. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രദേശത്തെ 42 കുടുംബങ്ങളിലെ 142 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ അപകടത്തിനിടയാക്കിയത് പദ്ധതി നടത്തിപ്പിലെ അലംഭാവമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ നിലവിലെ ഗവൺമെന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അലംഭാവം ആരുടെ ഭാഗത്തുനിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇന്ന് ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഓണപരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായതിനാൽ സെൻസസ് പ്രവർത്തനങ്ങളിൽ അധ്യാപകർ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സിലബസ് പൂർത്തിയാക്കാൻ സമയക്കുറവ് ചൂണ്ടിക്കാട്ടി അധ്യാപക സംഘടനകൾ ഓണപരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നേരത്തെ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
5: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. ജിയോളജി വകുപ്പിന്റെയും ദുരന്ത നിവാരണ ഹസാർഡ് അനലിസ്റ്റിന്റെയും പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. എന്നാൽ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി വിള്ളലുണ്ടായതിന് മുകൾ ഭാഗത്തെ 6 മരങ്ങൾ മുറിച്ചു മാറ്റാനും സമീപത്തെ റിസോർട്ടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
4: ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മറ്റന്നാൾ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും മൂന്നാം ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. അർജന്റീന സ്വിറ്റ്സർലാന്റ് 4 ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ മാസം 12-ന്. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 15-ന് 16-ന്. ലൂസേഴ്സ് ഫൈനൽ 19-ന്. 20-ന് കലാശ പോരാട്ടം. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പെരിയാർ നദിയിലൂടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വരെ വാട്ടർ മെട്രോ സർവീസ് വിപുലീകരിക്കാൻ സാധ്യതാ പഠന സഹകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് SCMS വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിലെ സുസ്ഥിര നഗരഗതാഗത ശൃംഖല കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പാണ് ധാരണാപത്രം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജീവ് EP ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുവരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. മുൻപ് KSEB സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കിയാണ് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് ജൂലൈ 17 മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്യുമെന്ന് ലോട്ടറി ഡയറക്ടർ അറിയിച്ചു. 500 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26-ന്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക, വിദ്യാർത്ഥികളുടെ സൌജന്യ യാത്രാ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. പത്തനംതിട്ട DYSP ഡാൻസ് ഓഫ് സംഘത്തിലെ പ്രയേഷ്, സുമൻ, രാഹുൽ എന്നീ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 വർഷം പൂർത്തിയാകും. ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് കള്ളാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു.
6: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25 സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് July 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
7: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
8: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
9: 1962.
10: സമയം 12 കഴിഞ്ഞ് 43 ആണ്. പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകൾക്കും ശേഷം പവർഫുൾ ആയിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏത് പാട്ടാണ്, ആരാണ് വിളിച്ചേക്കണേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
11: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
10: ആരാ സംസാരിക്കണേ?
11: പാലക്കാട്ടിന്ന് സുമിയാണ്.
10: സുമി ചേച്ചി, കൊറേ ആയല്ലോ സംസാരിച്ചിട്ട്. ഇടയ്ക്കൊക്കെ വിളിക്കണ്ടേ? വിളിച്ച് പാട്ടൊക്കെ പാടിത്തരണ്ടേ?
11: ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ ചില സമയം വിളിക്കുമ്പോ അഭിരമ്യ
10: ആയിരിക്കില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എവിടെ പോയി സുമി ചേച്ചി, വിളിക്കാറൊന്നും ഇല്ലേ, ഇനിയിപ്പൊ പാട്ടൊന്നും കേക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ചേച്ചി
11: പറയൂ,
10: അടിപൊളിയായിട്ടിരിക്കുന്നു. അവിടെയോ സുമി ചേച്ചി, എന്ത് പറയണു, സുഖല്ലേ?
11: മഴയും,
10: മഴയൊക്കെയാണ്. മഴ ഇഷ്ടല്ലേ? മഴ വേണ്ടേ നമുക്ക്?
11: വെള്ളവും
10: അതാണ്. അപ്പൊ ചേച്ചി പറയ, ആ മഴയത്ത് ആ ഒരു വൈബിൽ ഏത് പാട്ടാ കേക്കണ്ടേ?
11: എനിക്കിപ്പൊ ഞാൻ ചോദിക്കുന്ന പാട്ട് പന്തേ കോഴി എന്ന സിനിമയിലെ സുന്ദരിയെ ചെമ്പകവലരി എന്ന പാട്ട്.
10: ഓക്കേ, നല്ലൊരു പാട്ടാണ്. ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
11: എല്ലാവർക്കും വേണ്ടി, എന്റെ ഫ്രണ്ട്സുമാർക്കും എല്ലാവർക്കും വേണ്ടി.
10: ഓക്കെ, ആ പാട്ടൊന്ന് രണ്ടുപേരും പാടുന്നോ?
11: വേണ്ട
10: വേണ്ട, എന്നാ പിന്നെ അടുത്ത പ്രാവശ്യമാവാം. എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് പാലക്കാട് നിന്ന് സുമി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് പന്തേക്കോഴി എന്ന സിനിമയിലെ സുന്ദരിയെ ചെമ്പകമലരെ എന്ന പാട്ടാണ്. പണ്ട് ഇത് എപ്പോഴും കൂടെ കൂടെ നമുക്ക് ടെലിവിഷനിൽ കാണാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു ഈ ഒരു പാട്ട്. അപ്പൊ ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും കാണുന്ന ഒരു പാട്ടാണ്. അലക്സ് പോള് മ്യൂസിക് ചെയ്ത് വിധു പ്രതാപും ശ്വേതയും ചേർന്ന് പാടിയിട്ടുള്ള സുന്ദരി എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് കഞ്ചിക്കോട് നിന്ന് വിജയൻ ചേട്ടനാണ്. ചേട്ടന്റെ മെസ്സേജ് ഞാൻ വായിക്കാം. ഹലോ അഹല്യ എഫ് എം, ഇന്ന് എനിക്ക് നമ്മുടെ രമേശ് ചെന്നിത്തല സാറിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത്. സാറിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിമുക്ത കേരളമായി മാറട്ടെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും സമാധാനത്തോടെ നടക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ് എന്ന സിനിമയിലെ തായ്മണിക്കൊടി തായ്മണിക്കൊടി എന്ന ഗാനം വെച്ചു തരണം. എന്റെ പേര് വിജയൻ, കഞ്ചിക്കോട്. ഓക്കെ, അപ്പൊ വിജയൻ ചേട്ടന്റെ ഇന്നത്തെ ഡെഡിക്കേഷൻ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിന് വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഒരു കിഡ്ലൻ പദ്ധതിയാണ്. ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും ഉണ്ട്. എല്ലാം ഈ ഒരു ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. പക്ഷെ അത് തടയാൻ ചെല്ലുന്ന പോലീസുകാരെ വരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതൊന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തൂഫാൻ ഒരു ജയ് വിളിച്ചുകൊണ്ട് ചേട്ടൻ ചോദിച്ച ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഓക്കെ, വെൽക്കം ബാക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ ചോദിച്ചുകൊണ്ട് ആരാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? ഹലോ ഹലോ ഹലോ, എന്തായാലും പാലക്കാട് നിന്ന് ജോസ് മാഷായിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്. മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു എന്ന പാട്ടാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. കോള് ഡ്രോപ്പായി പോയതുകൊണ്ട് നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം, പാട്ടിലേക്ക് പോവാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ജയങ്കർ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഒരു വലിയ മെസ്സേജാണ്. എന്റെ പ്രിയപ്പെട്ട അഹലിക്ക് നല്ലൊരു മഴയുള്ള വന്ദനം ആദ്യം നേർന്നുകൊള്ളട്ടെ. കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റന്റ് പാട്ടിൽ ഒരു ഗാനം ചോദിച്ചിട്ട് ഇന്ന് ആ ഒരു ഗാനം തരുമെന്ന് കരുതുന്നു. ആചാര്യൻ എന്ന ചിത്രത്തിലെ ചായം പോയ സന്ധ്യ എന്ന ഗാനമാണ് ചോദിച്ചേക്കണേ. ഈ ഒരു പാട്ട് ഷീബ ചേച്ചി, വിജി ചേച്ചി, ത്രിമൂർത്തീസ്, ശ്രീധരൻ ചേട്ടൻ, മുഹമ്മദ് ചേട്ടൻ, വേണുഗോപാലൻ ചേട്ടൻ, കുഞ്ഞിപ്പ, മണിച്ചേട്ടൻ, ഷാജു ചേട്ടൻ, ഇവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രമാൻ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരി, പ്രിയങ്കരി, എന്റെ പൊന്നുമോൾ.
5: ഗുഡ് ആഫ്റ്റർനൂൺ ഷൈഫുദ്ദീൻ ചേട്ടാ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ഷൈഫുദ്ദീൻ ചേട്ടാ വിശേഷം? സുഖല്ലേ? ഓക്കെ, ഹാപ്പി ആണല്ലോ അല്ലേ? ഓക്കെ, അതാണ് നമ്മള് സെമ്മ ഹാപ്പി ആയിരിക്കണം അല്ലേ? ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ പറയൂ.
6: എനിക്ക് പാർവതിയെന്ന തമിഴ് മൊഴിയില് തുളി തുളിയാം, കൊത്തും മളി തുളിയാം എന്ന് തുടങ്ങുന്ന ഗാനം എന്തായിരുന്നു?
5: ഹരിഹരനും സ്വർണലതയും ചേർന്ന് പാടിയ പാട്ടാണ് അല്ലേ?
6: സൂപ്പറായിട്ട് പാടിയ പാട്ടാണ്.
5: നല്ലൊരു മഴപ്പാട്ടാണെന്നാ തോന്നണേ അല്ലേ?
6: മഴപ്പാട്ട്.
5: ഓക്കെ, അപ്പൊ ആർക്കാ ഡെഡിക്കേഷൻ ഈ ഒരു പാട്ട്?
6: ഡെഡിക്കേഷൻ വന്നാൽ നമ്മുടെ വിളിയോട് കൃഷ്ണൻ ചേട്ടൻ, പള്ളത്തേരി ഗോപി ചേട്ടൻ, അപ്പുപുളി മാധവൻ ചേട്ടൻ,
5: ഓക്കെ,
6: പാറ ജ്യോതി ചേട്ടൻ, എന്റെ ലൈഫാണ് റസീന,
5: ഓക്കെ, ഷൈഫുദ്ദീൻ ചേട്ടനാണ്. ആള് സൂപ്പർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ച പാട്ട് തുള്ളി തുള്ളിയ എന്ന പാട്ട്, പാർവേ ഒണ്ട് പോതുമേ എന്ന സിനിമയിലെ പാട്ടാണ്. ഹരിഹരനും സ്വർണലതയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ആശാ മോളാണ്, ആലത്തൂർ നിന്ന്. ചേച്ചി, സോങ് മനസ്സൊരു മാന്ത്രിക കൂട് എന്ന പാട്ട്, കളിവീട് എന്ന സിനിമയിലെ പാട്ടാണ് ആശാ മോള് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആശാ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ച പാട്ട് ഹരിഹരന്റെയും സ്വർണലതയുടെയും ശബ്ദത്തിൽ കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: കളിവീട് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം ദുഃഖം ഒക്കെയാണ് ഫീൽ ചെയ്യണേ. എന്തായാലും നമുക്ക് എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണ് എന്ന് നോക്കാം. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സാറില്ലേ, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹലോ, ഹായ് അഹല്യ, ഞാൻ നിസ ജൂലൈ 4 എൻ്റെ ഫ്രണ്ട് ഫറൂഖിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഒരു പാട്ട് വെച്ച് തരുമോ? പുലിവാൽ കല്യാണം എന്ന മൂവിയിലെ ആരു പറഞ്ഞു എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. ആളൊരു ബസ് ഡ്രൈവറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസയുടെ ഫ്രണ്ട് ഫറൂഖിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോണേ. പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കുന്നത്, ആ പാട്ടിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കോളർ കൂടെ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: നമസ്കാരം, ഉണ്ണികൃഷ്ണനാണ്, കുനിശ്ശേരിയിൽ നിന്ന്.
0: ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് സംസാരിക്കണേ. ചേട്ടാ, അവിടെ മഴയുണ്ടോ?
1: മഴ ഇപ്പൊ അല്പം ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്.
0: അതെല്ലേ, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ കേക്കണ്ടേ?
1: അതെ, മഴ പെയ്താൽ കുളിരാണെന്ന് അമ്മ പറഞ്ഞു എന്നൊരു പാട്ടുണ്ടല്ലോ.
0: മഴ പെയ്താൽ കുളിരാണെന്ന് അമ്മ പറഞ്ഞു, അങ്ങനെ ഒരു പാട്ടുണ്ടോ?
1: ബാലചന്ദ്രമേനോന്റെ പടം, ഏപ്രിൽ 19 സംശയം.
0: ഓക്കെ ഓക്കെ. ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണേ?
1: അഹല്യ എഫ്എമ്മിലെ മുഴുവൻ ആൾക്കാർക്കും, പിന്നെ ആസ്വദിക്കുന്ന സകല ശ്രോതാക്കൾക്കും.
0: ഓക്കെ. ഏപ്രിൽ 19 എന്ന സിനിമയിലെ പാട്ടാണ്, ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടിയ പാട്ടാണ്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചോദിച്ചേക്കണേ. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഏപ്രിൽ 19 എന്ന സിനിമയിലെ പാട്ട്, മഴ പെയ്താൽ കുളിരാണെന്ന് അമ്മ പറഞ്ഞു എന്ന പാട്ട്. ആരു പറഞ്ഞു എന്ന പാട്ടും എത്തുന്നുണ്ട്. പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ഇൻസ്റ്റന്റ് പാട്ട് ഓൺ അഹല്യ FM 90.4.

0: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇവിടെ മൊത്തം പാട്ട്.
2: സമയം കൃത്യം പറയുകയാണെങ്കിൽ 1:30 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അടുത്ത രണ്ട് മെസ്സേജസിലേക്ക് പോവാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ഷീബ കുമരകം. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? പിന്നെന്താ വെച്ച് തരാമല്ലോ, അതിനല്ലേ ഞാനിവിടെ ഇരിക്കണേ. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ് ഫ്രം കുമരകം. എന്തായാലും നമുക്ക് അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ ആ ഒരു പാട്ട് കേൾക്കാം. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര രസമാണ് കേൾക്കാൻ, എല്ലാ പാട്ടും, പ്രത്യേകിച്ച് ഈ ഒരു പാട്ട്. ഇത് കുറച്ച് സാഡ് മോഡാണ്, എന്നാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം ഫോർ ഷീബ ചേച്ചി. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ഇതാരാണ്? എലപ്പുള്ളിയിൽ നിന്ന് ജാനകി ചേച്ചിയാണ് വിളിക്കണേ. ആദ്യമായിട്ടാണോ വിളിക്കണേ? ആഹാ, ഇപ്പൊ കിട്ടിയില്ലേ, സന്തോഷായില്ലേ? അപ്പൊ പറയൂ ജാനകി ചേച്ചി, എന്ത് ചെയ്യായിരുന്നു? ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ടിരിക്കാണ്. എന്തായിരുന്നു? ഞാനൊന്നും കഴിക്കാണ്ട് ഇവിടെ ഇരിക്ക, പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്ക. എനിക്ക് സങ്കടാവണു കഴിച്ചു എന്ന് പറഞ്ഞപ്പോ. അതെയോ, പണിക്കൊക്കെ പോയി വന്നിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ റെസ്റ്റിലിരിക്കുമ്പോ ഒരു പാട്ട് കേൾക്കാൻ തോന്നി. ഏത് പാട്ടാ കേക്കണ്ടേ? ഏത് പാട്ടാ വെച്ചരണ്ടേ?
3: ഹലോ മണ്ട ഒരു പാട്ട്.
2: ഏത് സിനിമയിലെ?
3: ഹലോ മണ്ട ഒരു പാട്ട്.
2: കലാഭവൻ മണിയുടെ ഏതെങ്കിലും ഒരു പാട്ട് മതി അല്ലേ? ഓക്കേ, സെറ്റാക്കാം. എന്തായാലും വെച്ചുതരാം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജാനകി ചേച്ചിയാണ്. അപ്പൊ ജാനകി ചേച്ചി വർക്കൊക്കെ കഴിഞ്ഞ് വന്നത് ആ കഴിക്കുന്ന സമയമാണ്. കഴിച്ചതിന് ശേഷം നമ്മളെ വിളിച്ചതാണ്. എന്തായാലും കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു പാട്ടാണ് ചോദിച്ചേക്കണേ. ആ പാട്ട് നമുക്ക് കേൾക്കാം. ഷീബ ചേച്ചി ചോദിച്ച അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടും കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

ദാസേട്ടന്റെയും സുജാത ചേച്ചിയുടെയും ശബ്ദത്തിൽ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. വാൽക്കണ്ണാടി എന്ന സിനിമയിലെ മണിക്കുയിലി എന്ന പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ. കലാഭവൻ മണിച്ചേട്ടൻ എന്തൊരു പെർഫോമൻസ് ആണ് അല്ലേ? ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ. മണിച്ചേട്ടനൊപ്പം ഗീതു മോഹൻദാസും അഭിനയിച്ച സിനിമ, ആ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമ്മൾ ഇനി അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജിൽ, നെക്സ്റ്റ് മെസ്സേജ് അഞ്ജലി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹലോ, ഞാൻ അഞ്ജലി. ഇന്ന് എനിക്ക് ടൊവിനോ തോമസ് അഭിനയിച്ച ARM എന്ന മൂവിയിലെ പൂവേ പൂവേ എന്ന സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. KS ഹരിശങ്കർ, അനില രാജീവ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയത്. ARM, ടൊവിനോ തോമസ്, എന്താ ടൊവിനോയുടെ ഒരു സിനിമയല്ലേ, ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചേക്കുന്ന ഒരു ചിത്രമാണ്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ജാജ്വൽ ആണ്, ഫ്രം മേൽപറമ്പ്. സോങ് വൺ ട്രീ ഹിൽ, ബാൻഡ് U2, ആൽബം ജോഷുവ ട്രീ, റിക്വസ്റ്റഡ് ബൈ ജാജ്വൽ. ജാജ്വലിന്റെ അപ്പം ഇന്നൊരു ബാൻഡ് സോങ് ആണ് കേൾക്കേണ്ടത്. വൺ ട്രീ ഹിൽ എന്ന സോങ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആ പാട്ട് നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യു ടു എന്ന ബാൻഡിന്റെ വൺ ട്രീ ഹിൽ എന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ജാജ്വൽ ആയിരുന്നു ആ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. ജാജ്വലിന്റെ ഫേവറേറ്റ് പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 1:53 മിനിറ്റ് ആണ്. ഇനി ഒരു ഒറ്റ പാട്ടിനുള്ള സമയമുള്ളൂ. ലാസ്റ്റ് പാട്ടും വീണ്ടും ഒരു മഴപ്പാട്ടാണ്. ഇന്ന് 12 മണി തൊട്ട് 2 മണി വരെയുള്ള ഈ ഒരു സമയത്ത് കുറേ മഴപ്പാട്ട് നമ്മൾ കേട്ടു. മഴയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ലാസ്റ്റ് മഴപ്പാട്ട് എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ഒരു പാട്ടാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മൾ തമ്മിൽ എന്ന സിനിമ. സിനിമ വലിയ ഹിറ്റായിരുന്നില്ല എങ്കിലും അതിലെ പാട്ടുകളൊക്കെ എല്ലാവർക്കും ജീവന്റെ ജീവനായിരിക്കും. അതുപോലെ എനിക്കും വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് സുനിത ചേച്ചിയാണ്. സുനിത രമേശ്, ഹായ് അഹല്യ, ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ട് വെച്ച് തരുമോ? ഇതാണ് മെസ്സേജ്. എന്തായാലും സുനിത ചേച്ചിയുടെ ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം പാട്ടൊക്കെ ചോദിച്ച് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ഒരുപാട് റിക്വസ്റ്റുകൾ ഓപ്പൺ ചെയ്യാനുണ്ട്. ഒരു 10-15 എണ്ണം മെസ്സേജസ് ഓപ്പൺ ചെയ്യാതെയുണ്ട്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, എവിടെയും പോകണ്ട. നാളെ കൃത്യസമയം 12 മണിയാകുമ്പോഴത്തേക്കും നമ്മളെത്തും. അപ്പോൾ ആ സമയത്ത് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. കൃത്യം ആ ടൈമിൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാട്ട് കിട്ടും. അപ്പോൾ ലാസ്റ്റ് പാട്ട് നമ്മൾ തമ്മിൽ എന്ന സിനിമയിലെ ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ടാണ്. പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ച് റെയിനൊക്കെ ആസ്വദിച്ച് സേഫായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ.

കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണകാലത്ത് സ്വന്തം ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധ നേടിയ ഗായിക പി മാധുരി 70-കളിലും 80-കളിലും നിരവധി ജനപ്രിയ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഗായിക. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും മലയാള സിനിമയുമായുള്ള അവരുടെ ബന്ധമാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ദേവരാജൻ മാസ്റ്റർ, എം കെ അർജുനൻ, ശ്യാം തുടങ്ങി നിരവധി സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച പി മാധുരി നിരവധി അനശ്വര ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. ഇന്നും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ മാധുര്യം സംഗീതാസ്വാദകരെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ന് പി മാധുരി എന്ന ഗായികയാണ് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജീഹിയർ. ആദ്യത്തെ ഗാനം അല്ലിമലർ കിളിമകളെ. മലയാളം ശരിക്കറിയാത്ത പി മാധുരി എത്ര ഭംഗിയായാണ് ഈ പാട്ട് പാടിയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. നീലക്കണ്ണുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം. ഓർമ്മയിലുണരും ഗാനങ്ങളിലെ ആദ്യത്തെ ഗാനം നമ്മളിവിടെ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ആർജീഹിയർ. സ്റ്റേ ട്യൂൺഡ്.

ഡൽഹിയിലായിരുന്നു പി മാധുരി താമസിച്ചിരുന്നത്. ഒരു സാധാരണ വീട്ടമ്മ, എന്നാൽ നല്ലൊരു അഭിനേത്രി കൂടിയായിരുന്നു. അങ്ങനെ ഒരു നാടകം കാണാൻ ദേവരാജൻ മാഷ് എത്തുകയാണ്. ആ ഡ്രാമയിലെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിരുന്ന പി മാധുരിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ഹാർമോണിസ്റ്റ് ഇങ്ങനെ പറയാണ്, ഒരു പുതിയ ശബ്ദം ദേവരാജൻ മാഷ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് പാടി നോക്കിക്കൂടെ, ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെയെന്നും. വളരെ സന്തോഷത്തിൽ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ദേവരാജൻ മാഷിന്റെ ഒരു ശിഷ്യയായി മാറുകയും ചെയ്ത പി മാധുരി പിന്നീട് മലയാള സിനിമയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിറയെ ഗാനങ്ങൾ പാടിയെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളുടെ കൂട്ടത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ട്, വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ പാലാഴി കടഞ്ഞെടുത്തൊരു ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. ഒരു സിനിമയ്ക്ക് ഈ ശബ്ദം തന്നെ മതി, ഇവര് തന്നെ പാടട്ടെ എന്ന റിസ്ക് എടുത്തതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു പാട്ടാണ് പി മാധുരിയുടെ ശബ്ദത്തിലുള്ള പ്രിയ സഖി ഗംഗെ. ശരിക്കും ആ പാട്ട് പാടേണ്ടിയിരുന്നത് സുശീലാമ്മയായിരുന്നു. എന്നാൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കവേ ഈ ശബ്ദത്തിൽ തന്നെ അത് കേൾക്കണം എന്ന ഒരു റിസ്ക് എടുക്കുകയും അങ്ങനെ ഈ സിനിമയുടെ ഒരു ഭാഗമാകുകയും ചെയ്തു. കുമാരസംഭവം എന്ന സിനിമയിൽ ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ONV കുറിപ്പ് വരികൾ എഴുതിയ പ്രിയ സഖി ഗംഗെ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര ഓൺ അഹല്യ FM.

ഒരു ഗുരുസ്ഥാനത്ത് ദേവരാജൻ മാഷും നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായി ദേവരാജൻ മാഷിനൊപ്പം സഞ്ചരിച്ച ഒരു ഗായികയാണ് പി മാധുരി. തന്റെ വീട്ടിൽ സ്വന്തം ഭർത്താവ് ജയരാമന്റെ ഫോട്ടോയ്ക്കൊപ്പം ദേവരാജൻ മാഷിനെ ഗുരുസ്ഥാനത്ത് പൂജിക്കുന്ന ഒരു ഗായിക. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഗായികയായി മലയാള സിനിമയിൽ എനിക്ക് തുടരാൻ സാധിച്ചത് എന്നാണ് ഓരോ വട്ടവും പി മാധുരി പറയുന്നത്. സിന്ദൂര ചെപ്പ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം, തമ്രാൻ തൊടുത്തത് എന്ന മികച്ചൊരു ഗാനം. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ ഓണ അഹല്യ FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ.

കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഈ തലമുറയിലുള്ള ആൾക്കാർക്കും ഈ പാട്ടറിയാം. പല സംഗീത സദസ്സുകളിലും അല്ലെങ്കിൽ കല്യാണ സദസ്സുകളിലൊക്കെ പലപ്പോഴായി ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ പി മാധുരിയുടെ മറ്റൊരു സൗണ്ട് മാജിക് തന്നെയാണ് ഈ പാട്ട്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത ഒരു എനർജറ്റിക് സോങ് എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലൂണരും ഗാനങ്ങളിൽ ആർജി ഹീര.

ജീവനുള്ള പാട്ടുകളാണ് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ. എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം എന്നാണ് പി മാധുരി എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള പാട്ടുകൾ മാത്രമല്ല, വ്യത്യസ്തമായ സ്റ്റൈലുകളും പാറ്റേണുകളും ഒക്കെ പരീക്ഷിച്ചിട്ടുള്ളൊരു ഗായിക കൂടിയാണ് പി മാധുരി. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് കസ്തൂരി മണം വേണോ എന്ന പാട്ട്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടെ ഒരു ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പാടിയൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചതന്ത്രം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടിൽ പി മാധുരിയുടെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗായകരുള്ള സമയത്ത് തന്നെയാണ് പി മാധുരി എന്ന പുതിയ ശബ്ദം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയാണ്, ഏറ്റവും നല്ല ഗാനങ്ങൾ, ഏറ്റവും നല്ല ഗായികമാരാവുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കിയിരുന്ന കാലം. അന്ന് പി മാധുരി എന്ന ഗായികയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ജയഭാരതി എന്ന നടിക്കാണ് എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. ജയഭാരതിയുടെ മിക്ക സിനിമകൾക്കും ശബ്ദം നൽകിയിട്ടുള്ളത് പി മാധുരി തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് എങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാനാകും? ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികളെഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ഇന്നെനിക്ക് പൊട്ടുകൂത്താൻ. പി മാധുരിയുടെ ശബ്ദത്തിൽ ഈ മനോഹര ഗാനമാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം മാർ ജി ഹീറ ഓൺ അഹല്യ FM.

ഓരോ ആളുകൾക്കും ഓരോ പാട്ടുകളെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത്. ചില ആളുകൾക്ക് പി മാധുരിയുടെ മെലഡിയേക്കാൾ ഇഷ്ടം കുറച്ചും കൂടി ഈണമുള്ള, ഇമ്പമുള്ള, താളമുള്ള പാട്ടുകളാണ്. അവിടെയാണ് വാടി വീണ പൂമാലയായി ചേച്ചി എന്ന ഒരു ഇച്ചിരി തമാശയും കളിയും ചിരിയും ബഹളങ്ങളൊക്കെയുള്ള പാട്ടുകളോട് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പി മാധുരിയുടെ ഇത്തരം പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ ശ്യാം കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതിയ ഈ ഒരു ടീസിംഗ് സോങ് എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

യേശുദാസ് എന്ന ഗായകനെ കുറിച്ച് ഡൽഹിയിലിരിക്കുന്ന പി മാധുരിക്ക് അറിയാമായിരുന്നു. കാരണം മലയാള സിനിമയെപ്പറ്റിയും മലയാള പാട്ടുകളെപ്പറ്റിയും അത്ര കാര്യമായി പഠിച്ചിരുന്ന ഒരാള് എന്ന് തന്നെ വേണം പറയാൻ. പലപ്പോഴും യേശുദാസിന്റെ വലിയ വലിയ സംഗീത പരിപാടികൾ വലിയ വലിയ മൈതാനങ്ങളിൽ കണ്ടിരുന്നതും കേട്ടിരുന്നതുമായ പല ഓർമ്മകൾ അവർക്കുണ്ട്. പക്ഷേ യേശുദാസ് എന്ന ഗായകനൊപ്പം ഒരു ഡ്യുവറ്റ് സോങ് പാടാൻ പറ്റും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതൊരു വലിയ ഭാഗ്യമായി കാണുന്ന പി മാധുരിയുടെ പേൾ വ്യൂ എന്ന സിനിമയിലെ ഒരു മികച്ച ഗാനം. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത കൈതപ്പൂ വിഷറിയുമായി എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായികയ്ക്ക് സംസ്ഥാന അവാർഡ് വരെ വാങ്ങിക്കൊടുത്ത ഒരു പാട്ടും, എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പല റേഡിയോകളിലും ഇത് പ്ലേ ചെയ്യില്ല, നിരോധിക്കപ്പെട്ട ഒരു ഗാനം. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു ഇരയിമ്മൻ തമ്പി വരികൾ എഴുതിയ പ്രാണനാഥൻ എനിക്ക് നൽകി എന്ന ഗാനം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ആ പാട്ട് നമ്മൾ പിന്നീടും കേട്ടു. പക്ഷേ ഇതിന്റെ ഒറിജിനൽ പാട്ട് പാടിയിരിക്കുന്നത് പി മാധുരി തന്നെയാണ്. ഏനിപ്പടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ടുകൾ പല കാരണങ്ങൾ കൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്ന പാട്ടാണിത്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി മറ്റൊരു ദിവസം കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: തങ്കൾ വാഴ്ക്കയിലും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7

0: 1-877-971-979-393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ്ലി ഫോർ ഡയബറ്റിക് പേഷ്യൻസ്, അതായത് ഡയബറ്റീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഈ ഡയബറ്റീസ് ഉള്ളവർ ലാബിലേക്ക് ബ്ലഡ് ടെസ്റ്റിനായിട്ട് പോകുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ PPBS ഭക്ഷണശേഷമുള്ള ഷുഗറും കുറയണേ എന്നായിരിക്കും അവർ ആഗ്രഹിക്കുക, അല്ലെ? അവർ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം അത് കുറയൂ? ഇല്ല, അത് കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തണം, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗറും PPBS കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പല ആൾക്കാരും പറയാറുണ്ട് രാവിലെ ഷുഗറൊക്കെ നോർമലായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് പേടിയാണ്, ചോറുണ്ട് കഴിഞ്ഞാൽ ഈ ഷുഗർ ലെവൽ കൂടിയാലോ എന്നൊരു ടെൻഷനാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, ചോറുണ്ട് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കൂടും. ചിലപ്പോൾ ഫാസ്റ്റിംഗ് നോക്കുന്ന സമയത്ത് ഷുഗർ നോർമലായിരിക്കും, പക്ഷേ ചോറുണ്ടതിന് ശേഷം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഷുഗർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ ലെവൽ വല്ലാതെ അങ്ങ് കൂടിയിട്ടുണ്ടാവും. ഇത് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ? എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത്? അതുപോലെ തന്നെ പല ആൾക്കാരും പറയാറുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണ് ഓഫീസിൽ നടക്കാനായിട്ട് പറ്റൂ? വീട്ടിലാണെങ്കിൽ നടക്കാം, ഓഫീസിൽ നടക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഓഫീസിൽ ഇരുന്ന് കൊണ്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട്? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളവരുണ്ട്, അവർക്കായിട്ടാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഷുഗർ സ്പൈക്ക് കുറയ്ക്കാനായിട്ട്, അതായത് ഭക്ഷണത്തിന് ശേഷം രക്തത്തിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഉയരുന്നത് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആദ്യം ഉച്ചഭക്ഷണത്തിന് ശേഷം ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. പൂച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ബ്ലഡ് ഷുഗർ ഉയരും. അപ്പോൾ ഉയരാതിരിക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞുതരാം. ആദ്യം ഭക്ഷണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് പതുക്കെ നടക്കുക. ആഹാരം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റുകൾക്കുള്ളിൽ വളരെ പതുക്കെ നടക്കുന്നത് പേശികൾ ഗ്ലൂക്കോസ് വേഗത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഒരിക്കലും കിടക്കരുത്. പല ആൾക്കാരും വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിലും ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ പോയി കിടക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് അല്ലേ. ഈ ഉച്ചയുറക്കം പ്രമേഹ രോഗികൾക്ക് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ആഹാരം കഴിഞ്ഞ് ഉടനെ കിടന്നു കഴിഞ്ഞാൽ മെറ്റബോളിസം കുറയുകയും ഷുഗർ വല്ലാതെ അങ്ങ് കൂടുകയും ചെയ്യും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് ശേഷം കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നത് മൂത്രത്തിലൂടെയും അധികമുള്ള ഗ്ലൂക്കോസ് പുറന്തള്ളാനായിട്ട് വൃക്കകളെ സഹായിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്ക ആളുകളും ഉച്ചയ്ക്ക് നല്ലതുപോലെ ചോറുണ്ണുന്നവരാണല്ലേ. ചോറിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനൊപ്പം ഈ ചെറിയ ശീലങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷണശേഷമുള്ള ഷുഗർ നമുക്ക് എളുപ്പം കുറയ്ക്കാനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഭക്ഷണശേഷമുള്ള ഷുഗർ എങ്ങനെ കുറയ്ക്കാമെന്നതിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ ഡോക്ടർ അഹലിലൂടെ സംസാരിച്ചത്. ഇനി ഫാസ്റ്റിംഗ് ഷുഗർ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഷുഗർ നോക്കാറില്ലേ, ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ ലാബിൽ പോയിട്ട് ഷുഗർ നോക്കാറുണ്ടല്ലോ. ഫാസ്റ്റിംഗ് ഷുഗർ എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാനായിട്ട് പറ്റുക പറഞ്ഞുതരാം. പലരുടെയും വലിയ സംശയമാണ്, ഞാൻ രാത്രി അധികം ആഹാരമൊന്നും കഴിക്കാറില്ല, എന്നിട്ടും രാവിലെ വെറും വയറ്റിൽ ഷുഗർ നോക്കുന്ന സമയത്ത് വലിയ സംഖ്യയാണല്ലോ, വലിയ നമ്പറാണല്ലോ കാണിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. ഇതിന് പിന്നിൽ ഡോൺ ഫിനോമെനൻ എന്നൊരു അവസ്ഥയുണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കാൻ നേരം നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് ചില ഹോർമോണുകൾ പുറപ്പെടുവിക്കും. ഇത് ഷുഗർ കൂട്ടും. ഇത് തടയാനും ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാനും രാത്രി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, രാത്രി ഭക്ഷണം നേരത്തെ ആക്കണം. രാത്രി 8 മണിക്ക് മുമ്പെങ്കിലും ആഹാരം നമ്മൾ കഴിച്ചിരിക്കണം. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഫാസ്റ്റിംഗ് ഷുഗർ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. രാത്രിയിൽ ചോറ്, ചപ്പാത്തി എന്നിവയുടെ അളവ് വളരെ കുറച്ച് പച്ചക്കറികളോ സലാഡോ സൂപ്പോ കഴിക്കുക. അടുത്തത് ആപ്പിൾ സൈഡർ വിനീഗർ ആണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ച് കുടിക്കുന്നത് രാവിലെ വെറും വയറ്റിലെ ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കവും പ്രധാനമാണ്. 7-8 മണിക്കൂർ തടസ്സമില്ലാത്ത ഉറക്കം ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാനായിട്ട് നിർബന്ധമാണ്. ഇനി പ്രമേഹ രോഗികൾക്ക് ചെയ്യാവുന്ന മികച്ച വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസ്റ്റിംഗ് PPBS ഷുഗർ ഒക്കെ എങ്ങനെ കുറയ്ക്കാമെന്നതിനെ കുറിച്ചാണ്. അടുത്തത് പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറയ്ക്കാനായിട്ട് ചെയ്യാവുന്ന മികച്ച വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ വ്യായാമം എന്നത് പ്രമേഹത്തിനുള്ള ഏറ്റവും മികച്ചൊരു മരുന്നാണ്. അതാദ്യം മനസ്സിലാക്കുക. മരുന്നുകളുടെ അളവ് കുറയ്ക്കാൻ പോലും കൃത്യമായ വർക്കൗട്ടുകൾ കൊണ്ട് സാധിക്കും. പ്രമേഹ രോഗികൾക്ക് ചെയ്യാവുന്ന 3 തരം വർക്കൗട്ടുകൾ ഇനി പറഞ്ഞുതരാം. അതിൽ ആദ്യത്തേത് കാർഡിയോ വ്യായാമങ്ങളാണ്. ഒന്ന് വേഗത്തിലുള്ള നടത്തമാണ്, ഇതാണ് ഏറ്റവും എളുപ്പവഴി. അടുത്തത് സൈക്ലിംഗ് ആണ്, അതുപോലെ തന്നെ നീന്തലും. സന്ധിവേദനയുള്ളവർക്ക് കാൽമുട്ടുകൾക്ക് ആഘാതം ഏൽപ്പിക്കാതെ ചെയ്യാൻ പറ്റിയ മികച്ചൊരു എക്സസൈസാണ് സൈക്ലിംഗ്, നീന്തൽ എന്നിവ. അടുത്തത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെറിയ ഡംബലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ചോ വ്യായാമം ചെയ്യുക. ശരീരത്തിലെ പേശികൾ കൂടുമ്പോൾ ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഷുഗർ സ്ഥിരമായിട്ട് കുറയുകയും ചെയ്യും. പിന്നെ യോഗ, മണ്ടുകാസനം, ധനുരാസനം തുടങ്ങിയ യോഗാസനങ്ങൾ പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ ഉൽപാദനം കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി ഓഫീസിലോ വീട്ടിലോ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരിടത്തിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ പറഞ്ഞുതരാം. മനോഹരമായ ഒരു പാട്ടിന് ശേഷം

0: അഹല്യ. Let's talk about health.
1: Welcome back. നമ്മുടെ ശരീരത്തിലെ ഷുഗർ എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം, നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ കസേരയിൽ വന്നിരിക്കുന്നുണ്ടാവും അല്ലെ, വെറുതെ ഇരിക്കുന്നുണ്ടാവും. വെച്ചാൽ പ്രത്യേകിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ചെയ്യാനും പറ്റില്ല. ഓഫീസിൽ ഇപ്പോൾ 10-15 മിനിറ്റ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് കൊണ്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റുമോ, ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. അവർക്കുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. ഇതിന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു വഴിയാണ് സോളിയസ് പുഷപ്പ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, സോളിയസ് പുഷപ്പ്. നമ്മുടെ കാൽമുട്ടിന് താഴെ കാഫ് മസിൽസിന്റെ ഒരു ചെറിയ പേശിയാണ് സോളിയസ്. നമ്മൾ ഇരുന്ന് കൊണ്ട് ആ പേശിയെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അത് രക്തത്തിലെ ഗ്ലൂക്കോസിനെയും കൊഴുപ്പിനെയും വലിയ അളവിൽ വലിച്ചെടുക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. കസേരയിൽ നിവർന്നിരിക്കുക, പാദങ്ങൾ തറയിൽ നേരെ വയ്ക്കുക. ഇനി കാൽവിരലുകൾ തറയിൽ തന്നെ കുത്തിപ്പിടിച്ചുകൊണ്ട് കാലിന്റെ മടമ്പ്, അതായത് ഹീൽ മാത്രം മുകളിലേക്ക് ഉയർത്തുക. പരമാവധി മുകളിൽ എത്തിച്ച ശേഷം പതിയെ താഴേക്ക് വയ്ക്കുക. ഇത് 1 മിനിറ്റിൽ 30 മുതൽ 40 തവണ എന്ന രീതിയിൽ തുടർച്ചയായിട്ട് ചെയ്യുക. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇരിക്കുമ്പോൾ ഇത് ചെയ്യുന്നത് ഷുഗർ പെട്ടെന്ന് കൂടുന്നത് തടയും. ഇത് കൂടാതെ ഇരിക്കുമ്പോൾ തന്നെ കൈകൾ മുകളിലേക്ക് ഉയർത്തി താഴ്ത്തുന്ന സീറ്റഡ് സ്ട്രെച്ചുകൾ, വയറ് അകത്തേക്ക് വലിച്ചു പിടിക്കുന്ന അബ്ഡോമിനൽ വാക്വം എന്നിവയും ചെയ്യാം. എപ്പോഴും ഓർക്കുക, ചെറിയ അനക്കങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർക്കുക. പ്രമേഹം സ്പെഷ്യൽ ഡോക്ടർ അഹല്യ ആയിരുന്നു ഇന്നത്തെ ഡോക്ടർ അഹല്യ. അതായത് പ്രമേഹമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡോക്ടർ അഹല്യ ആയിരുന്നു. എങ്ങനെയൊക്കെയാണ് ഷുഗർ ലെവൽ കുറയ്ക്കുക ഭക്ഷണത്തിന് ശേഷവും, അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ എങ്ങനെയൊക്കെ കുറയ്ക്കാം, എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാം, ഇരുന്ന് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: 360 degree.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree യിലേക്ക്. യെസ്, അപ്പോ ദേ 360 degree യുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുണ്ട് ഞാൻ അയ്യ. ഇന്ന് നമ്മൾ എന്താണ് പറയാനായിട്ട് പോകുന്നേ? ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണ്? വാക്കുകൾ, അല്ലെ? ഇപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാനും ദേഷ്യം കാണിക്കാനും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ എന്താ, ഒരു അമ്പ് വിടുന്ന പോലെ, തൊടുത്തുവിട്ട ഒരു അമ്പ് പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കാറുണ്ട്, അല്ലെ? അതൊരു കാര്യമാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ, നീ എപ്പോഴും ഇങ്ങനെയാണ്, നിനക്കെന്നെ ഒരു വിലയില്ല എന്നൊക്കെ നമ്മളിങ്ങനെ വളരെ ദേഷ്യത്തിൽ പറയുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഒരു വലിയൊരു മതില് രൂപപ്പെടുന്നുണ്ടല്ലേ, ഒരു അകൽച്ച വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈ പരസ്പരം കുറ്റപ്പെടുത്താതെ, എന്നാൽ നമ്മുടെ ഉള്ളിലെ വിഷമം മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ എങ്ങനെ നമുക്ക് സംസാരിക്കാം? ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. ഇതിനായിട്ട് ലോകമെമ്പാടുമുള്ള റിലേഷൻഷിപ്സ് എക്സ്പേർട്ടുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പുത്തൻ സൈക്കോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ രീതിയുണ്ട്. അതാണ് എന്ത്? നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ, അഥവാ ജിറാഫ് ലാംഗ്വേജ്. യെസ്, അതാണ് സംഭവം കേട്ടോ. അപ്പോ എന്താണ് ഈ ജിറാഫ് ലാംഗ്വേജ് എന്നും ഇത് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും സമാധാനം കൊണ്ടുവരാൻ എങ്ങനെ സഹായിക്കുമെന്നാണ് ഇന്ന് നമ്മൾ 360 degree യിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരുപാട് ലൈഫ് സ്റ്റൈൽ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അയ്യ. അപ്പൊ ഡോണ്ട് ഗോ എനിവേർ, നമുക്ക് വേഗം തന്നെ തിരികെ വരണം ഒരു ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.
7: 360 degree.
6: ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 degree. മനോഹരമായൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങി എത്തിയിരിക്കുന്നു 360 degree യിലേക്ക്. അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ എന്താണ് ജിറാഫ് ലാംഗ്വേജ്, അല്ലെങ്കിൽ വേണ്ട, എന്തുകൊണ്ട് ജിറാഫ് ലാംഗ്വേജ്, അല്ലെ, ദ സൈക്കോളജി ഓഫ് ജിറാഫ് എന്ന് പറഞ്ഞാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ മാർഷൽ റോസൻബർഗ് ആളാണ് ഈ ഒരു കോൺസെപ്റ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് കേട്ടോ. അതായത് മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ ശൈലിയെ അദ്ദേഹം രണ്ട് മൃഗങ്ങളായിട്ട് താരതമ്യം ചെയ്തു. ഒന്നാണ് ജാക്കൽ, അതായത് നമ്മുടെ കുറുക്കൻ. രണ്ട് നമ്മുടെ ജിറാഫാണ് കേട്ടോ. അപ്പോൾ കുറുക്കന്റെ ശൈലി എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ വിധി കൽപ്പിക്കുക, അറ്റാക്ക് ചെയ്യുക എന്നതൊക്കെയാണല്ലേ. അതാണ് ഈ ജാക്കൽ ലാംഗ്വേജ് എന്ന് പറയുകയാണെങ്കിൽ. എന്നാൽ ജിറാഫിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കരയിലെ സസ്തനികളിൽ വെച്ച് ഏറ്റവും വലിയ ഹൃദയമുള്ള മൃഗമാണ് ആര്? ജിറാഫ്. അപ്പോൾ അതിൻ്റെ നീളമുള്ള കഴുത്ത് കാരണം അതിന് കാര്യങ്ങളിൽ വളരെ ദൂരത്ത് നിന്ന് ദീർഘവീക്ഷണത്തോടെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം.

കാര്യമാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വാക്കുകളിലെ ദേഷ്യത്തെ നോക്കാതെ അവരുടെ ഉള്ളിലെ ആവശ്യത്തെ മനസ്സിലാക്കിയിട്ട് വലിയ ഹൃദയത്തോടെ സംസാരിക്കുന്ന ശൈലിയാണ് നമ്മൾ ജിറാഫ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഷ സംസാരിക്കാൻ പ്രധാനമായിട്ടും ഒരു 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ 1-ാമത്തെ സ്റ്റെപ്പിനെ കുറിച്ച് എന്തായാലും ഞാൻ വേഗം പറഞ്ഞുതരാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ ദേ ജിറാഫ് ലാംഗ്വേജ്, അതാണ് നമ്മളിന്ന് പറയുന്ന കാര്യം. ഈ ജിറാഫ് ലാംഗ്വേജിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്നറിയോ? ഒബ്സർവേഷൻ. ജിറാഫ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം, അതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഉടനെ അവൻ അങ്ങോട്ട് ജഡ്ജ് ചെയ്യും അല്ലേ. എന്ത് പണി അവർ കാണിച്ച്, ഒറ്റയ്ക്ക് ജഡ്ജാണ് അവിടെ. ജഡ്ജ്മെന്റൽ എന്ന് പറയുന്ന പരിപാടിയാണ്. പക്ഷേ അതല്ല വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കൂട്ടുകാരൻ വരാൻ വേണ്ടി വൈകി. നീ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവനാണ് എന്ന് നമ്മൾ പറയും അല്ലെ, നേരം വൈകി. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജിറാഫിന്റെ ഭാഷയല്ല, കുറുക്കന്റെ ഭാഷയാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ജിറാഫിന്റെ ശൈലിയിലേക്ക് മാറ്റേണ്ടത്. അതായത് അവിടെ വ്യക്തിയെ കുറ്റപ്പെടുത്താതെ നടന്ന സംഭവത്തെ മാത്രം ക്യാമറ കണ്ണിലൂടെ കാണുന്നത് പോലെ പറയുക എന്നതാണ്. അതായത് ഇപ്പൊ എങ്ങനെയാ, നീ ഉത്തരവാദിത്തം ഇല്ലാത്തവനാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ കാണാം എന്ന് പറഞ്ഞ സമയം 5 മണിയാണ്, ഇപ്പോൾ സമയം 6 മണിയായി എന്ന് മാത്രം പറയുക. അവിടെ എന്താ, അവിടെ നമ്മളെ നമ്മുടെ വിധി പ്രസ്താവനകൾ ഒഴിവാക്കുന്നുണ്ട്, ആ ജഡ്ജ്മെന്റ്സ് നമ്മളെ ഒഴിവാക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് നമ്മളോട് തിരിച്ചും തർക്കിക്കാനായിട്ട് ഒരു കാരണവും ഇല്ലാതെ വരുന്നുള്ളതാണ്. കാരണം നമ്മൾ പറഞ്ഞത് നടന്ന ഒരു സത്യമാണ് അല്ലേ. കാരണം 5 മണിക്ക് വരാന്ന് പറഞ്ഞ വ്യക്തി 6 മണിക്കാണ് വന്നത്, അത് സത്യമാണ്. അപ്പോ ജഡ്ജ് ചെയ്യാതിരിക്കുക, ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ആ രീതിയിൽ ഉത്തരങ്ങൾ പറയുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇനി എന്താണ് ജിറാഫ് ലാംഗ്വേജിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് അറിയണ്ടേ? പറയാം നമുക്ക് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കേട്ട് കേട്ട് കൂടാം.

360 degree. Once again, welcome back to 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ് 90.4. കൂടെയുള്ളത് ഞാൻ ആയില്യയാണ്. അപ്പോൾ ജിറാഫ് ലാംഗ്വേജിലെ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫീലിംഗ്സ്. അതെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നത് ഫീലിംഗ്സ് അഥവാ വികാരങ്ങൾ തുറന്നു പറയുക എന്നതാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഷ്യത്തിന് പിന്നിലുള്ള യഥാർത്ഥ വിഷമങ്ങൾ അല്ലേ, ആ വിഷമം മറ്റുള്ളവരോട് പറയാൻ വേണ്ടി മടിക്കാറുണ്ട്. ഒരു മടിയാണ്. പകരം എന്ത് ചെയ്യും, കടുത്ത വാക്കുകൾ കൊണ്ട് അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ മുൻപ് ഇമ്പോസ്റ്റർ സിൻഡ്രോമിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഉള്ളിലെ പേടിയെ മറച്ചു വെക്കാൻ നമ്മൾ എന്ത് പ്രകടിപ്പിക്കും, ദേഷ്യം പ്രകടിപ്പിക്കും. ആ പരിപാടി വേണ്ട എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ജിറാഫ് സ്റ്റൈലിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ആ ഒരു സംഭവം കാരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായ വികാരം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുക എന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ ലേറ്റ് ആയപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായി, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നി എന്ന് പറയുക. നമ്മൾ അതിന് പകരം ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് വായ വരുന്നൊക്കെ വിളിച്ചു പറയും. അപ്പോഴും നമ്മുടെ ഇമോഷൻ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് കൺവേ ചെയ്യോ? ഇല്ല, ചെയ്യില്ല. നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അവൻ വൈകിയത് അല്ലേ, പക്ഷേ അവൻ വൈകിയപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ സങ്കടം ഇത്രയും സുതാര്യമായിട്ട് പറയുമ്പോൾ കേൾക്കുന്ന ആളുടെ ഉള്ളിലും വല്ലാത്തൊരു സഹാനുഭൂതി തോന്നും, എംപതി തോന്നും എന്നതാണ്. സിമ്പതി അല്ല, എംപതി. അതെ, അപ്പൊ അവരെന്ത് ചെയ്യും, അവരപ്പോ ഒരു പ്രതിരോധത്തിലാകുന്നതിന് പകരം നമ്മളെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു മൊമെന്റ് മുതൽ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കാം, ഫീലിങ്സ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, ഉള്ളത് ഉള്ളതുപോലെ പറയുക. ഇനി നമുക്കറിയേണ്ടത് ഈ ജിറാഫ് ലാംഗ്വേജിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ്, നീഡ്സ് ആണ്. അപ്പൊ അതെങ്ങനെയാണ്, കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 degree ദി അങ്ങനെ തുടരുകയാണ് കൂടെയുള്ളത്. ഞാൻ ആയില്ലയാണ്. അപ്പോൾ ദേ നമ്മൾ പറയാൻ പോവാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ജിറാഫ് ലാംഗ്വേജിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നീഡ്സ് അഥവാ ആവശ്യങ്ങൾ വ്യക്തമാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സൈക്കോളജി ഉണ്ട്. അതായത് മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന എല്ലാ ദേഷ്യത്തിനും ആക്രമണങ്ങൾക്കും പിന്നിൽ നടക്കാതെ പോയ എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകും അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. നമുക്ക് എന്താണ് വേണ്ടതെന്ന് പക്ക ക്ലിയർ ആയിട്ട് പറയുക എന്നതാണ്. എനിക്ക് നിന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടുന്ന സമയം ഭയങ്കര വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ സമയത്തെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുക. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആവശ്യം ബഹുമാനവും സ്നേഹവും ആണ് എന്നൊരു കാര്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അത് നമ്മൾ പറയണം എന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞ സിനിമയിലെ ഈ കളർ സൈക്കോളജി ഒക്കെ ഇല്ലേ, അതുപോലെയാണ്. നമ്മുടെ വാക്കുകളുടെ ടോൺ മാറുമ്പോൾ കേൾക്കുന്ന ആളുടെ മനോഭാവവും കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇനി ഇതിലെ അവസാനത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നേ. എന്തായിരിക്കും ആ നാലാമത്തെ സ്റ്റെപ്പ്? അപ്പൊ മൂന്ന് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് പറയേണ്ടത്, റിക്വസ്റ്റ്. അപ്പൊ അതെന്താന്നുള്ളതേ ഞാൻ പറഞ്ഞുതരാം ഒരു മനോഹരമായ പാട്ടിന് ശേഷം.

0: 360 degree.
1: Yes, കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. This is Anjia Ilya with you guys. അപ്പൊ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോണ്ടേ? അതെ, നാലാമത്തെ സ്റ്റെപ്പാണ് റിക്വസ്റ്റ്. ജിറാഫ് ലാംഗ്വേജിൽ പറയുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്നത് റിക്വസ്റ്റ് ആണ് കേട്ടോ. അതായത് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം, അഭ്യർത്ഥന. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്താ ചെയ്യാറ്? പലപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യും. റിക്വസ്റ്റ് അല്ല, ഡിമാൻഡ് അല്ലേ. ഡിമാൻഡ് ചെയ്യാറാണ് പതിവ്. അടുത്ത തവണ നീ കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ ഞാൻ പോവും, ഒറ്റയടിക്ക് നമ്മൾ അങ്ങനെ പറയും. ആ രീതിയിലുള്ള ഭീഷണികളാണ് ശരിക്കും. ഇത് ബന്ധങ്ങളിലുണ്ടല്ലോ കൂടുതലായിട്ട് അകൽച്ചയെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതിന് പകരം പോസിറ്റീവായ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ച് നോക്കി, അടുത്ത തവണ നീ വരുമ്പോൾ അല്പം നേരത്തെ ഇറങ്ങാൻ നോക്കാമോ, വരാൻ വൈകുകയാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാമോ. ആ ഒരു റിക്വസ്റ്റ് ഫോമില്ലേ, അതിലേക്കൊന്ന് മാറ്റി നോക്കി നോക്കി. അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യപ്പെടുക എന്നതാണ്. അപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത് ചെയ്തു തരാൻ വേണ്ടി മറ്റേയാൾക്ക് 100% ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും 4 സ്റ്റെപ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഒന്നാമത്തെ എന്തായിരുന്നു? ഒബ്സർവേഷൻ. സെക്കൻഡ് വൺ ഫീലിംഗ്സ്. തേർഡ് വൺ ആയിരുന്നു നീഡ്സ്. ആൻഡ് ലാസ്റ്റ് റിക്വസ്റ്റ്. ഈ 4 കാര്യം ചേരുന്ന സമയത്താണ് ജിറാഫ് ലാംഗ്വേജ് പൂർണ്ണമാവുന്നത് കേട്ടോ. ഇത് നമുക്ക് തരുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതുണ്ട്. അതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഓഫീസിലും വീട്ടിലും ഒക്കെ ഒരു ജിറാഫ് ലാംഗ്വേജ് സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നുള്ളൊരു കാര്യമില്ലേ. ആ കാര്യം ദേ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ഒരു കുട്ടി ബ്രേക്കിന് ശേഷം കേട്ടോ. അപ്പൊ കേട്ട്

360 degree. ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. മനോഹരമായ പാട്ടൊക്കെ കേട്ട് നിങ്ങൾ അത് ലയിച്ചിരിക്കുകയാണ് എന്നെനിക്കറിയാം. അപ്പോൾ നമുക്ക് ജിറാഫ് ലാംഗ്വേജിലേക്ക് പോകണ്ടേ? അതെ, ബാക്കി സ്റ്റെപ്സിലേക്ക് നമ്മൾ പോവാണ്. അതായത് ഈ ഓഫീസിലും വീട്ടിലൊക്കെ ജിറാഫ് സ്റ്റൈൽ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയാൻ പോകുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ഈ ഒരു ജിറാഫ് ലാംഗ്വേജ് നമ്മുടെ ഓഫീസിലും വീട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഓഫീസിലൊരു കൊളീഗ് ഒരു ഫയല് തരാൻ നിങ്ങൾക്ക് വൈകി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നതിന് പകരം ഈ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിച്ച് നോക്കാം. നമ്മൾ 4 സ്റ്റെപ്പ് പഠിച്ചല്ലോ, ആ ഒരു ഫോർമുലയ്ക്ക് നമ്മൾ മാറ്റാം. അതായത് അതുപോലെ തന്നെയാണ് വീട്ടിൽ പങ്കാളിയോടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുറുക്കന്റെ ഭാഷ മാറ്റിവെച്ച് ജിറാഫിന്റെ വലിയ ഹൃദയത്തോടെ സംസാരിക്കാനുള്ളതാണ്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ജോമോ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് വലിയൊരു ടൂളാണ് എന്ത് ഈ ജിറാഫ് ലാംഗ്വേജ് എന്ന് പറയുകയാണെങ്കിൽ. കേട്ടോ, നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത് മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിയുള്ളൊരു കാര്യമില്ല, മറിച്ച് നമ്മളിലുള്ള സ്ട്രെസ്സും ദേഷ്യവും കുറച്ച് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ വാക്കുകൾക്ക് മനുഷ്യനെ സുഖപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും കഴിയും അല്ലേ? അത് സ്മാർട്ടായിട്ട് ഉപയോഗിച്ചാൽ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നമുക്ക് വലിയ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ 4 സ്റ്റെപ്പ് അറിയാലോ: ഒബ്സർവേഷൻ, ഫീലിംഗ്സ്, നീഡ്സ്, റിക്വസ്റ്റ്. ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ എന്തായാലും മറന്നു പോരുത് കേട്ടോ.

0: 360 degree.
1: Yes, my dear friends, കേട്ടോണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. ഒപ്പമുള്ളത് this is RJ Ailya. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? ജിറാഫിന്റെ ലാംഗ്വേജ് ആയിരുന്നു അല്ലെ. ഈ വരുന്ന ആഴ്ചയിൽ ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപോ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, എന്താ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കുറുക്കന്റെ ഭാഷയിലാണോ അതോ ജിറാഫിന്റെ ഭാഷയിലാണോ എന്നൊരു കാര്യം. ഒരു കുഞ്ഞു മാറ്റം വലിയൊരു തർക്കത്തെ തന്നെ ഇല്ലാതാക്കുന്നുള്ളതാണ്. അപ്പൊ അതെന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കുകളുണ്ടല്ലോ എപ്പോഴും മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാകട്ടെ അല്ലെ. അങ്ങനെയല്ലേ വേണ്ട, അങ്ങനെ ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നീ ജിറാഫ് ലാംഗ്വേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും എന്നോട് പറയണം. ഞാൻ വീണ്ടും വരും 360 degree മറ്റൊരു ക്രിയേറ്റീവ് വിഷയവുമായിട്ട്, ടിപ്സ് ആയിട്ട്, ട്രിക്സ് ആയിട്ട്, എന്റർടൈൻമെന്റ് ആയിട്ട് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ till then it's me RJ Ailya signing off. Stay tuned with Ahalya from 90.4 KTK. കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക

MBA പാക്കേജ് വെറും 300,000 വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500 1280038.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മല ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാവിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടവനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: MBA Dreams മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923

വിണ്ണോട് മേളച്ചത്തം എന്ന മണ്ണോട് ചിന്നിത്തുറൽ

0: ഓട്ടോമീറ്റർ പോലെ ഇവ സൂട് കാട്ടമാട്ടാ, ക്ലിന്റൺ ഡോട്ടർ പോലെ ഇവ പീറ്റർ ഉടമാട്ടാ, ടെൻത് കൊട്ട പോലെ ഇവ ഫിലിം കാട്ടമാട്ടാ. ഇന്നൊരു വിഷയം കേള്,
1: സുല്ലടാ സുല്ലേ,
0: നീ ഇന്നൊരു വിഷയം കേള്, നാ ഒട്ടതല്ലാറി.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112-04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400204. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്.

0: നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ലിസൺ വിതൗട്ട് ബ്രേക്ക്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684 അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട് നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Listen without break with Ahalya FM

ഗോപുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Story of life.
6: Lighten your life. Lighten.
7: നമ്മളൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് പാർട്ട്ണറോടോ മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? വളരെ മാന്യമായ വാക്കുകൾ മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കാറുള്ളൂ. കാരണം അവരൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നൊരു ഭയം നമുക്കുണ്ടാവും. പക്ഷേ ഇതേ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളുടെയോ പ്രിയപ്പെട്ടവരുടെയോ അടുത്തെത്തുമ്പോൾ, ഈ ഒരു ജാഗ്രത പലപ്പോഴും കാണിക്കാറില്ല. അവൻ എൻ്റെ സ്വന്തമല്ലേ, അവളോട് ഞാൻ എന്തും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചിന്താഗതി നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കടന്നു കൂടും. ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പലപ്പോഴും അനാവശ്യമായ ദേഷ്യവും മൂർച്ചയേറിയ വാക്കുകളും നമ്മൾ അവർക്ക് നേരെ പ്രയോഗിക്കാറുണ്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വല്ലാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ഒരു ചെറിയ വാക്ക് പോലും അവരുടെ ഹൃദയത്തെ അത്രമേൽ വേദനിപ്പിക്കും. ഒരു കാര്യം ഓർക്കുക, വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പും നാവിൽ നിന്ന് വീണ വാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല. വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒരിത്തിരി ആയിട്ട് നെയ്തെടുത്ത മനോഹരമായ ബന്ധങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാകും. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ പറയുന്ന വാക്കുകൾ. ദൂരെയുള്ളവർക്ക് നമ്മളോട് പിണക്കം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളെ അത്ര ബാധിക്കില്ല. എന്നാൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ മുറിവ് പോലും വലിയൊരു തകർച്ചയാണ് ഉണ്ടാക്കുന്നത്. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന പല വാക്കുകളും പിന്നീട് നമ്മൾ മറന്നുപോകും. പക്ഷെ അത് കേട്ട വ്യക്തിയുടെ മനസ്സിൽ അതൊരു വലിയ മുറിവായിട്ട് എന്നും അവശേഷിക്കും. അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത അവരിൽ നിശബ്ദമായ ഒരു അകൽച്ച ഉണ്ടാക്കും. ഒടുവിൽ ആ മൗനം ആ ബന്ധത്തെ തന്നെ ഇല്ലാതാക്കിക്കളയും. സംസാരിക്കാൻ എളുപ്പമാണ്, എന്നാൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ നിമിഷം ചിന്തിക്കാനായിട്ട് ശീലിക്കുക എന്നതാണ് പക്വത. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക. കാരണം ദേഷ്യം അടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. എന്നാൽ ദേഷ്യത്തിൽ പറഞ്ഞു പോയ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവ് ഒരിക്കലും അത്ര പെട്ടെന്ന് ഉണങ്ങില്ല. പരസ്പര ബഹുമാനമാണ് ഏതൊരു നല്ല ബന്ധത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. അത് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് കാണിക്കുമ്പോഴാണ് അതിനേറ്റവും കൂടുതൽ ഭംഗിയുണ്ടാകുന്നത്. നിങ്ങളുടെ വാക്കുകളെ സ്നേഹം കൊണ്ട് മൂടുക. കരിയറിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ വാക്കുകൾ കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുക. ഒരു നല്ല വാക്കുകൊണ്ട് ഒരാളുടെ ദിവസത്തെ മനോഹരമാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു പുണ്യം വേറെന്താണുള്ളത്? ബന്ധങ്ങളെപ്പോഴും വിലമതിക്കണം. വാക്കുകൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാനും പഠിക്കണം. കഠിനമായിട്ടുള്ള വാക്കുകൾ നമുക്ക് മാറ്റിവെക്കാന്നേ. പ്രിയപ്പെട്ടവരോടൊക്കെ കുറച്ചുകൂടെ സ്നേഹത്തോടെ ആർദ്രതയോടെ ഒന്ന് സംസാരിക്കാനായിട്ട് പഠിക്കണം. മനസ്സിലായോ? വാക്കുകളാണ് എല്ലാം. നിങ്ങളുടെ വാക്കുകളിൽ സ്നേഹം അതുണ്ടാവണം. വാക്കുകളിൽ സ്നേഹം ഉണ്ടാവണം. അല്ലാതെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതും വളരെ പ്രിയപ്പെട്ടവരോട്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ കരിയറിലോ ജീവിതത്തിലോ ഒപ്പമുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ അവരെ കടുത്ത ഭാഷയിൽ അങ്ങ് വിമർശിക്കും. നാലു പേരുടെ മുന്നിൽ വെച്ചിട്ട് കഠിനമായ വാക്കുകൾ പറയും, ചീത്ത വിളിക്കും, ഒച്ച വയ്ക്കും. എന്നിട്ട് വളരെ ലളിതമായിട്ട് നമ്മളൊരു ന്യായീകരണം അതിന് നൽകുകയും ചെയ്യും. ഞാൻ അവനെ ചീത്ത പറഞ്ഞതേ അവൻ്റെ നല്ലതിന് വേണ്ടിയാണ്, ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ നന്നാവില്ല അല്ലേ? വിമർശനം കേട്ട് ആ വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പലപ്പോഴും നമ്മൾ തയ്യാറാവാറില്ല. എന്നാൽ ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് കഥ മാറുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ലൈഫിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയൊരു തുല്യതയെക്കുറിച്ചാണ്, ഒരു എമ്പതിയെക്കുറിച്ചാണ്. നമ്മൾ മറ്റൊരാളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴും ചീത്ത പറയുമ്പോഴും നാളെ ഇതേ രീതിയിലുള്ള ഒരു കഠിനമായ വിമർശനം നമ്മുടെ നേരെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുക, നമ്മുടെ മനസ്സ് എത്രത്തോളം വിഷമിക്കുമെന്ന് ഒരൊറ്റ നിമിഷം നമ്മൾ ഇരുത്തി ചിന്തിക്കണം. മറ്റുള്ളവർക്ക് ഉപദേശങ്ങളും വിമർശനങ്ങളും വാരിക്കൂരി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം അതിൻ്റെ വേദന അനുഭവിക്കുന്നത് നമ്മളല്ല, മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അതേ മൂർച്ചയേറിയ വാക്കുകൾ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് പ്രകോപിതരാകും അല്ലേ? അല്ലെങ്കിൽ ദിവസങ്ങളോളം അതോർത്ത് സങ്കടപ്പെടും. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നും മറ്റുള്ളവർ ചെയ്യുന്നത് മാത്രമാണ് തെറ്റെന്നുമുള്ള ഈ ഒരു ചിന്താഗതിയാണ് പല നല്ല ബന്ധങ്ങളും തകരാനായിട്ട് കാരണം. ഒരാളെ തിരുത്തണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് കടുത്ത ഭാഷയുടെയോ അപമാനിക്കലിൻ്റെയോ ആവശ്യമില്ല. വലുപ്പ ചെറുപ്പമില്ലാതെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയാണ്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് അത് നിന്റെ നല്ലതിനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു വ്യക്തിയെ തിരുത്താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരെ വളർത്താൻ സഹായിക്കുന്നതായിരിക്കണം, അല്ലാതെ തളർത്താനുള്ളതാവരുത്. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതേ രീതിയിൽ മാത്രം നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുക എന്നതാണ് ഏറ്റവും വലിയ മാനുഷിക മൂല്യം. വിമർശിക്കാൻ കാണിക്കുന്ന അതേ വലിയ മനസ്സ് വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് പഠിക്കുക, അതായത് എമ്പതി ഉണ്ടാവുക. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് വേദന സമ്മാനിക്കേണ്ടാവരുത്. അധികാരം കൊണ്ടോ സ്നേഹം കൊണ്ടോ ആരെയും വാക്കുകൾ കൊണ്ട് അടിച്ചമർത്താനായിട്ട് ശ്രമിക്കരുത്. കപടമായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ മാറ്റിവെക്കണം. തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കരുത്. കൂടുതൽ തിരിച്ചറിവുകളോടെ മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി ബഹുമാനിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. തിരിച്ചറിവുകളുള്ള നല്ലൊരു മനസ്സ് നിങ്ങളുടെ കൂടെ വേണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ദിവസേന ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകുന്നവരാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ബന്ധുക്കൾ, അങ്ങനെ നീളുന്നു ആ ഒരു പട്ടിക. ഈ മനുഷ്യരെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ചില വിലയിരുത്തലുകളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, അയാൾ നല്ല മനുഷ്യനാണ്, ആ പുള്ളി സൂപ്പറാണ്, പക്ഷേ മറ്റേ പുള്ളി ഉണ്ടല്ലോ, മറ്റേ ആൾ അത്ര നല്ലതല്ല, ഭയങ്കര മോശമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. എടോ, ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്തിൻ്റെ അർത്ഥത്തിലാണ് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ മനസ്സിലൊരു അളവുകോലുണ്ട് അല്ലേ. ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനായിട്ട് നമ്മുടെ മനസ്സിലൊരു അളവുകോലുണ്ട് വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ നമ്മൾ ആരും പുറത്തു പറയാത്ത ആ ഒരു അളവുകോലിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്നറിയോ? നമ്മുടെ ഇഷ്ടങ്ങളാണ് പലപ്പോഴും അവിടെ മാനദണ്ഡമാകുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും നമ്മളെ പുകഴ്ത്തുകയും നമുക്ക് ലാഭമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നിടത്തോളം കാലം ഒരാൾ നമ്മുടെ കണ്ണിൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യനായിരിക്കും. എന്നാൽ അതേ വ്യക്തി എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിന് നോ പറഞ്ഞാൽ, അതുവരെ അയാൾ ചെയ്ത നന്മകളൊക്കെ മറന്നിട്ട് അയാൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോശം മനുഷ്യനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കും, ശരിയല്ലേ? ശരിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നല്ലവരാണ്, നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ മോശക്കാരാകുന്നു. ശരിക്കും ഇതിലേതാണ് ശരി? ഇതിലാരാണ് ശരി, ആരാണ് തെറ്റ്? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇവിടെ ശരിക്കും തെറ്റ് പറ്റുന്നത് നമ്മുടെ ചിന്താഗതിക്കാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യരാരും ജീവിക്കുന്നത് നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചിന്തകളും സാഹചര്യങ്ങളും ശരി തെറ്റുകളൊക്കെ ഉണ്ടടോ. അവരൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുമ്പോൾ മാത്രം ഒരാളെ നല്ലവനായിട്ട് കാണുന്നതും അവരുടെ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കുമ്പോൾ അവരെ മോശക്കാരായിട്ട് കാണുന്നതും അങ്ങേയറ്റം സ്വാർത്ഥമായിട്ടുള്ള കാര്യമാണ്. ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തുവെന്ന് കരുതിയിട്ട് അവരൊരിക്കലും ഒരു മോശം മനുഷ്യനാവുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ശരിയാണ്. ഇതൊരു വലിയ തിരുത്തലാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു തനിമയുണ്ട്. അതുപോലെ മനുഷ്യരെയും അവരുടെ എല്ലാ സവിശേഷതകളോടും കൂടി അംഗീകരിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ സ്വാർത്ഥമായ അളവുകോലുകൾ കൊണ്ട് മറ്റുള്ളവരുടെ നന്മകളെ അളക്കാതിരിക്കുക. മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ പക്വത ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ തടവുകാരാക്കരുത്. ആരെ? അവര് അവരായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. കൂടുതൽ വിശാലമായ മനസ്സോടെ മനുഷ്യരെ കാണാനായിട്ട് ശീലിക്കണം. സ്വാർത്ഥമായിട്ടുള്ള അളവുകോലുകൾ നമുക്ക് മാറ്റിവെക്കാം. മനുഷ്യരെ അവരുടെ തനിമയോടുകൂടി ഉൾക്കൊള്ളാൻ പഠിച്ച് കൂടുതൽ വ്യക്തതകളോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. മനസ്സിലായോ?

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
7: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണകാലത്ത് സ്വന്തം ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധ നേടിയ ഗായിക പി മാധുരി 70കളിലും 80കളിലും നിരവധി ജനപ്രിയ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഗായിക. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും മലയാള സിനിമയുമായുള്ള അവരുടെ ബന്ധമാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ദേവരാജൻ മാസ്റ്റർ, MK അർജുനൻ, ശ്യാം തുടങ്ങി നിരവധി സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച പി മാധുരി നിരവധി അനശ്വര ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. ഇന്നും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ മാധുര്യം സംഗീതാസ്വാദകരെ ആ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ന് പി മാധുരി എന്ന ഗായികയാണ് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജീഹീര. ആദ്യത്തെ ഗാനം അല്ലിമലർ കിളിമകളെ. മലയാളം ശരിക്കറിയാത്ത പി മാധുരി എത്ര ഭംഗിയായാണ് ഈ പാട്ട് പാടിയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. നീലക്കണ്ണുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറുപ്പിന്റെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം. ഓർമ്മയിലുണരും ഗാനങ്ങളിലെ ആദ്യത്തെ ഗാനം നമ്മളിവിടെ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ആർജീഹീര, സ്റ്റേ ട്യൂൺഡ്.

ഡൽഹിയിലായിരുന്നു പി മാധുരി താമസിച്ചിരുന്നത്. ഒരു സാധാരണ വീട്ടമ്മ, എന്നാൽ നല്ലൊരു അഭിനേത്രി കൂടിയായിരുന്നു. അങ്ങനെ ഒരു നാടകം കാണാൻ ദേവരാജൻ മാഷ് എത്തുകയാണ്. ആ ഡ്രാമയിലെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിരുന്ന പി മാധുരിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ഹാർമോണിസ്റ്റ് ഇങ്ങനെ പറയാണ്, ഒരു പുതിയ ശബ്ദം ദേവരാജൻ മാഷ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് പാടി നോക്കിക്കൂടെ, ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്നും. വളരെ സന്തോഷത്തിൽ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ദേവരാജൻ മാഷിന്റെ ഒരു ശിഷ്യയായി മാറുകയും ചെയ്ത പി മാധുരി പിന്നീട് മലയാള സിനിമയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിറയെ ഗാനങ്ങൾ പാടിയെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളുടെ കൂട്ടത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ട്, വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ പാലാഴി കടഞ്ഞെടുത്തൊരു ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. ഒരു സിനിമയ്ക്ക് ഈ ശബ്ദം തന്നെ മതി, ഇവര് തന്നെ പാടട്ടെ എന്ന റിസ്ക് എടുത്തതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു പാട്ടാണ് പി മാധുരിയുടെ ശബ്ദത്തിലുള്ള പ്രിയ സഖി ഗംഗെ. ശരിക്കും ആ പാട്ട് പാടേണ്ടിയിരുന്നത് സുശീലാമ്മയായിരുന്നു. എന്നാൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കവേ ഈ ശബ്ദത്തിൽ തന്നെ അത് കേൾക്കണം എന്ന ഒരു റിസ്ക് എടുക്കുകയും അങ്ങനെ ഈ സിനിമയുടെ ഒരു ഭാഗമാകുകയും ചെയ്തു. കുമാരസംഭവം എന്ന സിനിമയിൽ ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ONV കുറുപ്പ് വരികൾ എഴുതിയ പ്രിയ സഖി ഗംഗെ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര ഓൺ അഹ്ലിയ FM.

ഒരു ഗുരുസ്ഥാനത്ത് ദേവരാജൻ മാഷും നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായി ദേവരാജൻ മാഷിനൊപ്പം സഞ്ചരിച്ച ഒരു ഗായികയാണ് പി മാധുരി. തന്റെ വീട്ടിൽ സ്വന്തം ഭർത്താവ് ജയരാമന്റെ ഫോട്ടോയ്ക്കൊപ്പം ദേവരാജൻ മാഷിനെ ഗുരുസ്ഥാനത്ത് പൂജിക്കുന്ന ഒരു ഗായിക. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഗായികയായി മലയാള സിനിമയിൽ എനിക്ക് തുടരാൻ സാധിച്ചത് എന്നാണ് ഓരോ വട്ടവും പി മാധുരി പറയുന്നത്. സിന്ദൂരച്ചെപ്പ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം, തമ്രാൻ തൊടുത്തത് എന്ന മികച്ച ഒരു ഗാനം. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ ഓണഹല്യ FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ.

കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഈ തലമുറയിലുള്ള ആൾക്കാർക്കും ഈ പാട്ടറിയാം. പല സംഗീത സദസ്സുകളിലും അല്ലെങ്കിൽ കല്യാണ സദസ്സുകളിലൊക്കെ പലപ്പോഴായി ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ പി മാധുരിയുടെ മറ്റൊരു സൗണ്ട് മാജിക് തന്നെയാണ് ഈ പാട്ട്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത ഒരു എനർജറ്റിക് സോങ് എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഊർമ്മയിലൂണരും ഗാനങ്ങളിൽ ആർജി ഹീര.

ജീവനുള്ള പാട്ടുകളാണ് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ. എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം എന്നാണ് പി മാധുരി എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള പാട്ടുകൾ മാത്രമല്ല, വ്യത്യസ്തമായ സ്റ്റൈലുകളും പാറ്റേണുകളും ഒക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് പി മാധുരി. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് കസ്തൂരി മണം വേണോ എന്ന പാട്ട്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടി ഒരു ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പാടിയൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചതന്ത്രം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടിൽ പി മാധുരിയുടെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗായകരുള്ള സമയത്ത് തന്നെയാണ് പി മാധുരി എന്ന പുതിയ ശബ്ദം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയാണ് ഏറ്റവും നല്ല ഗാനങ്ങൾ, ഏറ്റവും നല്ല ഗായികമാരാവുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കിയിരുന്ന കാലം. അന്ന് പി മാധുരി എന്ന ഗായികയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ജയഭാരതി എന്ന നടിക്കാണ് എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. ജയഭാരതിയുടെ മിക്ക സിനിമകൾക്കും ശബ്ദം നൽകിയിട്ടുള്ളത് പി മാധുരി തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് എങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാനാകും? ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികളെഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഇന്നെനിക്ക് പൊട്ടുകൂത്താൻ. പി മാധുരിയുടെ ശബ്ദത്തിൽ ഈ മനോഹര ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം മാർജി ഹീറോ ഓൺ അഹല്യ FM.

ഓരോ ആളുകൾക്കും ഓരോ പാട്ടുകളെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത്. ചില ആളുകൾക്ക് പി മാധുരിയുടെ മെലഡിയേക്കാൾ ഇഷ്ടം കുറച്ചും കൂടി ഈണമുള്ള, ഇമ്പമുള്ള, താളമുള്ള പാട്ടുകളാണ്. അവിടെയാണ് വാടി വീണ പൂമാലയായി ചേച്ചി എന്ന ഒരു ഇച്ചിരി തമാശയും കളിയും ചിരിയും ബഹളങ്ങളൊക്കെയുള്ള പാട്ടുകളോട് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പി മാധുരിയുടെ ഇത്തരം പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ ശ്യാം കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതിയ ഈ ഒരു ടീസിംഗ് സോങ് എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

യേശുദാസ് എന്ന ഗായകനെ കുറിച്ച് ഡൽഹിയിലിരിക്കുന്ന പി മാധുരിക്ക് അറിയാമായിരുന്നു. കാരണം മലയാള സിനിമയെപ്പറ്റിയും മലയാള പാട്ടുകളെപ്പറ്റിയും അത്ര കാര്യമായി പഠിച്ചിരുന്ന ഒരാള് എന്ന് തന്നെ വേണം പറയാൻ. പലപ്പോഴും യേശുദാസിന്റെ വലിയ വലിയ സംഗീത പരിപാടികൾ വലിയ വലിയ മൈതാനങ്ങളിൽ കണ്ടിരുന്നതും കേട്ടിരുന്നതുമായ പല ഓർമ്മകൾ അവർക്കുണ്ട്. പക്ഷേ യേശുദാസ് എന്ന ഗായകനൊപ്പം ഒരു ഡ്യുവറ്റ് സോങ് പാടാൻ പറ്റും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതൊരു വലിയ ഭാഗ്യമായി കാണുന്ന പി മാധുരിയുടെ പേൾ വ്യൂ എന്ന സിനിമയിലെ ഒരു മികച്ച ഗാനം. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത കൈതപ്പൂ വിഷറിയുമായി എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീറോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായികയ്ക്ക് സംസ്ഥാന അവാർഡ് വരെ വാങ്ങിക്കൊടുത്ത ഒരു പാട്ടും, എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പല റേഡിയോകളിലും ഇത് പ്ലേ ചെയ്യില്ല, നിരോധിക്കപ്പെട്ട ഒരു ഗാനം. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു ഇരയിമ്മൻ തമ്പി വരികൾ എഴുതിയ പ്രാണനാഥൻ എനിക്ക് നൽകി എന്ന ഗാനം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ആ പാട്ട് നമ്മൾ പിന്നീടും കേട്ടു. പക്ഷേ ഇതിന്റെ ഒറിജിനൽ പാട്ട് പാടിയിരിക്കുന്നത് പി മാധുരി തന്നെയാണ്. ഏനിപ്പടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ടുകൾ പല കാരണങ്ങൾ കൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്ന പാട്ടാണിത്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി മറ്റൊരു ദിവസം കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-22688. മൊബൈൽ 9496-000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹിറ്റ്സ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ

0: വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യഎഫ്എം 90.4. അഹല്യഎഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യഎഫ്എം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.